0: ഡി കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എന്റെ ഇടം എന്റെ കൃഷിണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കീർത്തന. ഉപ്പുവെള്ളം കയറുന്ന മണ്ണിൽ മറ്റെല്ലാ ചെടികളും കരിഞ്ഞു പോകുമ്പോൾ വെള്ളത്തിനോടൊപ്പം നെഞ്ചുവിരിച്ചുയർന്നു നിൽക്കുന്ന കേരളത്തിന്റെ സ്വന്തം വിസ്മയമാണ് പൊക്കാളി. നമ്മുടെ എറണാകുളം, ആലപ്പുഴ, തൃശൂർ ജില്ലകളുടെ തീരപ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു അപൂർവ കൃഷിരീതി. രാസവളങ്ങളോ കീടനാശിനികളോ ഇല്ലാതെ പ്രകൃതി ഒരുക്കുന്ന ഫലഭൂഷ്ടിയിൽ മാത്രം വിളയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ജൈവനെല്ലിൽ ഒന്ന്.
1: നമസ്കാരം ചേട്ടാ.
2: നമസ്കാരം.
1: ചേട്ടന്റെ പേരെന്താ?
2: പേര് പുരുഷോത്തമൻ.
1: ഇപ്പൊ ഈ പൊക്കാളി കൃഷി ഇപ്പോൾ ലഭ്യമായ ഏറ്റവും മികച്ചതും വിളവ് തരുന്നതുമായ വിത്ത് ഇനങ്ങൾ ഏതൊക്കെയാണ്?
2: പൊക്കാളി, പൊക്കാളി രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് സാധാ പൊക്കാളി ഉണ്ട്, പിന്നെ ഒരു വയറ്റിലെ ടെൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പൊക്കാളിയും കൂടി വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് സൈസുള്ള പൊക്കാളി എനിക്ക് അറിയാം.
1: ഇതിൽ ഏതാ മികച്ചത്?
2: മികച്ചെന്ന് പറയാൻ നാടൻ പൊക്കാളി തന്നെ, നാടൻ പൊക്കാളി.
1: ഇപ്പൊ വിത്തുകൾ കൃഷിഭവൻ വഴി സബ്സിഡി കൂടി ലഭ്യമാണോ? എവിടെ നിന്നും ഗുണമേന്മയുള്ള വിത്തുകൾ ഇപ്പൊ വാങ്ങാൻ സാധിക്കുക?
2: നമുക്കിപ്പോ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾക്ക് നാട്ടില് നമ്മൾ കൃഷി ചെയ്യുന്ന വിത്തുണ്ട്. പിന്നെ ഇല്ലാ വരുമ്പോ നമ്മള് കൃഷിഭവൻ മുഖാന്തരം ബന്ധപ്പെട്ടിട്ട് നമ്മളങ്ങനെ വാങ്ങിക്കാറുണ്ട്.
1: സബ്സിഡി ഉണ്ടോ?
2: സബ്സിഡി കിട്ടും.
1: വിത്ത് മുളപ്പി

0: ുന്നതിനും പാകുന്നതിനും മുമ്പ് ചെയ്യേണ്ട പ്രത്യേകത വിത്ത് പരിശോധന മാർഗങ്ങളുണ്ട്. ഇപ്പൊ വിത്തൊക്കെ വിതയ്ക്കുന്നതിന് മുമ്പ് വിത്ത് ഇങ്ങനെ നല്ലതാണോ നോക്കുന്നതിന്റെ പ്രത്യേക മാർഗങ്ങളുണ്ടോ?
1: അതായത് ഇപ്പൊ വിത്തിനെ സംബന്ധിച്ച് നമ്മള് വിത്ത് നമ്മള് കൊയ്ത് കഴിഞ്ഞിട്ട് കറ്റമെതിച്ചതിന്റെ വിത്ത് എടുക്കുമല്ലോ. അപ്പൊ ഈ വിത്ത് എടുക്കുന്ന വെച്ചാല് നമ്മൾ ശരിക്കും അതിന്റെ തലനെല്ലെന്ന് പറയും, അതായത് ഏറ്റവും ക്വാളിറ്റിയുള്ള നെല്ലാണ് നമ്മൾ വിത്തിനായിട്ട് എടുക്കുന്നത്. അത് നമ്മള് പ്രത്യേകം നമ്മള് വിതച്ച് അത് മെതിച്ചിട്ട് നമ്മളത് പിന്നെ പേറ്റി ഉണക്കി, ഉണക്കുക എന്ന് വെച്ചാൽ നമ്മൾ ചണച്ചാക്കിൽ വേണം ഉണക്കാനായിട്ട്. ചണച്ചാക്കിൽ ഇട്ടു ഉണക്കി അതിന്റെ ഒരു പാകമുണ്ട്, ആ പാകത്തിന് നമ്മൾ ഉണക്കിയെടുക്കണം. ഒരുപാട് ഉണങ്ങി പോകാൻ പാടില്ല, അത് കനത്തിൽ ഇട്ട് വേണം നമ്മളത്, ചെറിയ ചൂടുള്ള സ്ഥലത്ത് വെച്ച് അങ്ങനെ വേണം നമ്മളത് പിന്നെ ഉണക്കിയെടുക്കാനായിട്ട്. അത് ഉണക്കി കഴിഞ്ഞിട്ട് നമ്മളത് പേറ്റി അത് സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ ഇത് വിതക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിത് ഈ മീനം മേടം മാസം എന്ന് പറയാം, കുംഭം മീനം മേടം, ഈ മൂന്ന് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ, അതായത് നല്ല മഞ്ഞുള്ള സമയത്ത് നമ്മൾ മഞ്ഞത്തെടുത്തിടും, മഞ്ഞ് കൊള്ളിക്കണത്. അപ്പൊ മഞ്ഞ് കൊള്ളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിത്ത് നമുക്ക് നല്ല ഒരു ഇതായിരിക്കും, മനസ്സിലായി? അപ്പൊ ആ വിത്താണ് നമ്മൾ ശരിക്കും ഇതിനു വേണ്ടി തയ്യാറാക്കി പിന്നെ വിതക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളുടെ ഈ ഇതിന്റെ വിത രീതി എന്ന് പറയുന്നത്, നമ്മൾ മാർച്ച് 31 മുമ്പ് തന്നെ നമ്മൾ വെള്ളം വറ്റിച്ച് പാടശേഖരം ഒരുക്കി അത് വാരം പോലെ കോരണം, അല്ലെങ്കിൽ കണ്ണി പോലെ കോരണം. അങ്ങനെ കോരിയിട്ട് നമ്മൾ കുമ്പത്തിലെ കാറ്റ് കൊള്ളണമെന്നുള്ള, ശരിക്കും ഇത് നല്ല ഉണങ്ങണം, നല്ല ഡ്രൈ ആകണം ഈ ചെടി. അങ്ങനെ നല്ല ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത് കുമ്പത്തിലൊരു കാറ്റടിക്കും, അപ്പൊ ആ കാറ്റ് കൊണ്ട് ഇത് ശരിക്കും പൊടിയും, തനിയെ പൊടി. അങ്ങനെ തനിയെ പൊടിഞ്ഞു കഴിഞ്ഞിട്ട് ഇടവത്തിൽ മഴ പെയ്യും. ആ ഇടവത്തിൽ മഴ പെയ്ത് കുറച്ച് ഇത് ഒരു നനവ് വരും. അങ്ങനെ ആ നനവ് വന്നു കഴിഞ്ഞതിന് ശേഷം അത് അവിടെ കിടന്ന് പിന്നെ ഇടം കഴിഞ്ഞും ഇതിനത്തിൽ നമ്മൾ നല്ല മഴ കിട്ടുന്നൊരു സമയമുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവിടേക്ക്, ഇപ്പൊ നമ്മളെ ഇവിടത്തെ സംബന്ധിച്ച് നമ്മളുടെ ഉപ്പ് പ്രദേശമാണ്, ഇവിടെ ഉപ്പുള്ള പ്രദേശമാണ്. അപ്പൊ ഈ ഉപ്പുള്ള പ്രദേശത്ത് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാല് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പാടം വറ്റിച്ചിട്ട് ഇത് ഇങ്ങനെ ഒരുക്കുമല്ലോ, ഒരുക്കിയതിന് ശേഷം നമ്മൾ കെട്ടി നിർത്തും, വെള്ളം പുറത്തേക്ക് പോകാത്ത രീതിയിൽ കെട്ടി നിർത്തും. കെട്ടി നിർത്തിയിട്ട് വെള്ളം ശരിക്കും നമ്മൾ മഴ പെയ്ത് ഈ വാരം, കോരിയ വാരം അല്ലെ കണ്ണി കൂമ്പൽ, ഇത് ശരിക്കും ഈ വെള്ളം കൊണ്ട് മൂടും. അങ്ങനെ മൂടിക്കഴിഞ്ഞൊരു 3-4 ദിവസം കഴിയുമ്പോൾ ഈ വെള്ളം പുറത്തേക്ക് തുറന്നു വിടും. അതുകഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു മഴക്ക് വീണ്ടും കെട്ടി നിർത്തും. കെട്ടി നിർത്തി കഴിഞ്ഞിട്ട് ഇത് വീണ്ടും നമ്മൾ 3-4 ദിവസം കഴിഞ്ഞ് ഇത് ഈ വാരത്തിന് മുകളിൽ വരുന്ന സമയത്ത് 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തുറന്നു. അങ്ങനെ 3-ാമത്തെ മഴയ്ക്ക് ഇത് നല്ല ഉപ്പൊക്കെ പോയിട്ട് നല്ല രീതിയിലാകും. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മൾ ശരിക്കും വിതക്കുന്നത്. എന്ന് വെച്ചാല് നമ്മള് 15 അതാണ് ശരിക്കുള്ള, അത് 15 അതായത് നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരേ പക്കം ഉണ്ടല്ലോ, ഈ പക്കത്തിനനുസരിച്ചിട്ടാണ് നമ്മളിത് ഞാറ്റുവേല, ആ ഞാറ്റുവേല സമയത്താണ് നമ്മളിത് വിതക്കേണ്ടത്. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഞാറ്റുവേല സമയത്ത് തിരുവാതിര ഞാറ്റുവേല എന്നൊക്കെ പറയല്ലേ, അതുപോലത്തെ ആ ഞാറ്റുവേലയ്ക്കാണ് ശരിക്കും നമ്മളിത് വിതക്കേണ്ടത്. അപ്പൊ അങ്ങനെ വിതക്കുമ്പോൾ ആ പക്കം നമുക്ക് ശരിക്കും ഒത്തു കിട്ടും, അപ്പൊ അത് നല്ല കരുത്തായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ വിത്ത് വിതയ്ക്കുന്നത്. പിന്നെ ഈ വിത്ത് വിതക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് വിത്ത് കെട്ടുന്നൊരു രീതിയുണ്ട്. വിത്ത് കെട്ടുന്ന വെച്ചാല് നമ്മൾ ഈ വിത്ത് പാകമായ വിത്ത് നമ്മൾ മഴ പെയ്ത് ഒരുക്കി, നിലവെല്ലാം ഒരുക്കിയതിന് ശേഷം നമ്മൾ ഒരു 12 നമ്മൾ വിത്ത് വെള്ളത്തിൽ കുതിർത്ത് പോകും. 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ 12 എന്നൊക്കെയാണ് പഴയ പഴമക്കാർ പറഞ്ഞത്, 12 നാഴിക. ആ 12 നമ്മൾ വിത്ത് വെള്ളത്തിൽ ഇടുന്നു. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി നമ്മൾ ഒരു 6 വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഈ 6 തന്നെ ഇത് വാരി അതിന്റെ വെള്ളം തുറന്ന് പോകത്തക്ക രീതിയിൽ അങ്ങനെ വെക്കണം. വെച്ചതിന് ശേഷം നമ്മൾ കൊട്ടയെ മുടഞ്ഞിട്ട് ഈ കൊട്ടയിൽ തേക്കലേക്ക് വെച്ചിട്ട് കൊട്ടയിൽ വെച്ചിട്ട് അത് കെട്ടി അത് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് മഴ കൊള്ളാത്ത സ്ഥലത്ത് എടുത്ത് വെക്കും. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി വെക്കണം. അത് ഒരു 12 കൂടി മുക്കണം. 12 മുക്കി നമ്മൾ കരയിലെടുത്ത് വെള്ളം തോർന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ എടുത്ത് വെച്ചേക്കണം. അപ്പൊ അത് കഴിഞ്ഞ ഒരു 2-3 ദിവസം ആകുമ്പോൾ ഇതെല്ലാം പരുവമായി മുളച്ചിരിക്കും. ആ വിത്ത് നമുക്ക് വിതക്കാൻ കഴിയും.
0: ഈ പൊക്കാളി കൃഷി തുടങ്ങുന്നതിന് മുമ്പ് നിലം എങ്ങനെയാണ് ഒരുക്കേണ്ടത്? ചെളി കൂട്ടുന്നതിലും അത് നിയന്ത്രിക്കുന്നതിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാല് നമ്മള് ശരിക്കും മാർച്ച് 31 മുമ്പ് തന്നെ നമ്മള് ഡ്രൈ ആക്കണം നിലം, ശരിക്കും ഉണക്കണം. അങ്ങനെ ഉണങ്ങി ശരിക്കും ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ കിളക്കാൻ, വാരം അല്ലെങ്കിൽ കണ്ണി ഇങ്ങനെ കോരാൻ വേണ്ടി. അതല്ലെങ്കിൽ നിരത്തിയും വിതക്കാം. പക്ഷെ ഏറ്റവും നല്ലത് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വാരം കോരി നടുന്ന, കാരണം വെച്ചാല് ഈ വെള്ളക്കെട്ടിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ അധികരിച്ചൊരു മഴ വന്നാലും ശരിയാണ്, ഈ വാരത്തിൽ നിൽക്കുന്നതെല്ലാം അത്രയും പൊക്കത്തിലാവുമ്പോൾ ഇങ്ങനെ നിന്നോളൂ. അപ്പൊ അത്രയും പൊക്കത്തിൽ ഇങ്ങനെ വാരം കോരി നിർത്തുമ്പോൾ എന്ന് പറയുന്നത് ഒരു അടാപിടി മഴ പെയ്ത് വെള്ളപ്പൊക്കം വന്നാലും ശരിയാണ്, നമുക്ക് ഇതിനെ സംരക്ഷിച്ച് നിർത്താൻ കഴിയും. പക്ഷെ നമ്മൾ നിരത്തി വിതയ്ക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള മോട്ടോർ കാര്യങ്ങളൊക്കെ സംവിധാനങ്ങൾ വേണം. പക്ഷെ അത്

0: അതികരിച്ച മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മോട്ടറിന്ന് കംപ്ലയിൻറ്റ് വരികയും അല്ലെങ്കിൽ ഈ മോട്ടോർ പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ മൊത്തവും പോകും. അപ്പം അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പഴയ ആൾക്കാർ ഇങ്ങനെ വാരം കോരിട്ട് അതിൻ്റെ പുറത്ത്. അപ്പം എത്ര വലിയ വെള്ളം വന്നാലും ശരിയാണ്, നമ്മൾ അത് പിടിച്ചു നിർത്താൻ കഴിയും. അപ്പം ഇത് ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ ഇത് ട്രൈ ആക്കി എടുക്കേണ്ടത്. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ല കുമ്പത്തില കുമ്പക്കാറ്റ് കൊണ്ടത് തനിയെ പൊടിയാണ്. അങ്ങനെ തനിയെ പൊടിഞ്ഞ് വരുന്ന സമയത്ത് ചെറിയ മഴ പെയ്യും. ചെറിയ മഴ പെയ്ത ആ മഴയുടെ ഇതിൽ കൂടി വെള്ളം കെട്ടി നിന്ന് അതിൻ്റെ ആ പുളി രസമൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കിത് വെത്തുവതാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
1: ഈ വർഷത്തെ കാലാവസ്ഥയും മഴയുടെ ലഭ്യതയും അനുസരിച്ച് വിത്തയക്കാൻ ഏറ്റവും അനുയോജ്യമായ മാസം,
0: വിത്ത് ശരിക്കും റെഡിയാക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ മാസം ജൂലൈയാണ്. ജൂലൈ മാസത്തിലാണ് നമ്മൾ സാധാരണ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നല്ല മഴ കിട്ടുന്ന സമയമാണ്. അതായത് എടവപ്പാതി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മിഥുനം, മലയാളത്തിൽ പറഞ്ഞാൽ മിഥുന മാസം എന്ന് പറഞ്ഞാൽ ജൂലൈ മാസം. ജൂലൈ ഒരു 15 നല്ല സീസണായിരിക്കും. ആ സമയത്താണ് നമ്മൾ സാധാരണ ഇവിടെ എല്ലാം വിത്ത് വിതയ്ക്കുന്ന ഒരു സമയം. അത് 28 കഴിയുമ്പോൾ ഞാറാവും. 28 കഴിയുമ്പോൾ ഇവനെ ഇപ്പം നമ്മൾ വാരത്തിൽ നടന്നാണെങ്കിൽ അതിനെ വിരിച്ച് വിരിച്ച് വെക്കാൻ കഴിയും. അപ്പോൾ 28 ആകുമ്പോൾ അത് പാകമാവും. പാകമായി കഴിഞ്ഞാൽ നമുക്കത് എല്ലാ പാടത്തെ എല്ലാ സ്ഥലങ്ങളിലേക്കും അത് വിരിച്ച് വെക്കാൻ നമുക്ക് കഴിയും.
1: ഇപ്പം നമ്മൾ നെൽകൃഷി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പാടത്ത് ഇറങ്ങിയിട്ട് വെതറി ഇടേണ്ടതാണ്. അപ്പം ഈ പൊക്കാളി കൃഷി എങ്ങനെയാണ്, വെതറിയിട്ട് ഇടാൻ പറ്റുമോ അതോ ഇങ്ങനെ ഓരോ ദൂരത്തിൽ ഇങ്ങനെ ഇട്ടിട്ടാണോ പോണത്?
0: പൊക്കാളി കൃഷി രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് നമ്മൾ പിന്നെ നിരത്തി വിതയ്ക്കണമെങ്കിൽ, അതായത് മൊത്തം ഇങ്ങനെ നിരത്തി വിതയ്ക്കണമെങ്കിൽ നമുക്ക് വെതറിയിടാം. അതല്ല നമ്മൾ വാരത്തിലാണെങ്കിൽ ആ വാരം നമ്മളിങ്ങനെ തൂമ്പാകൊണ്ട് ഇങ്ങനെ ചെറിയ ഇതിലിങ്ങനെ അത് ലെവലാക്കും. ലെവലാക്കിയിട്ട് ആ വാരത്തിൽ മാത്രം നമ്മളിങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോകും. അപ്പോൾ അതിൽ വാരത്തിൽ ശരിക്കും പിടിക്കും. പിടിച്ചു കഴിയുമ്പോഴാണ് 28 കഴിയുമ്പോൾ നമ്മളിത് ഇതിൽ നിന്ന് അടർത്തി എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഈ ഇതൊക്കെ തൂമ്പാകൊണ്ട് മൊത്തം ലെവലാക്കും. എന്നിട്ട് മൊത്തം വിരിച്ചു വെക്കും.
1: ഈ പൊക്കാളി പാടങ്ങളിലെ അമിതമായ ഉപ്പുരസം എങ്ങനെയാണ് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്?
0: അതായത് പൊക്കാളി പാടത്തെ ഉപ്പുരസം നിയന്ത്രിക്കാനായിട്ട് ശരിക്കും ഈ പൊക്കാളിപ്പാടത്ത് ഉപ്പ് വേണം നമ്മൾ. അതായത് കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന സമയത്തുള്ള ഉപ്പ് നമ്മൾ ഈ പൊക്കാളിപ്പാടത്ത് വേണം. കാരണം അതിനാണ് നമ്മൾ അതിലൊരുപാട് ധാതു ലവണങ്ങളുണ്ട്. അപ്പം അത് ഈ ഉപ്പിൽ കിടക്കണം. അത് കാരണം അതിൽ നിന്ന് ഒരുപാട് ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കുറേ സംഭവങ്ങൾ അതിലുണ്ട്. ഉപ്പില്ലെങ്കിൽ കൃഷി ശരിയാകില്ല. അപ്പോൾ ഉപ്പ് കയറി കിടക്കണം. ഉപ്പ് കയറി കിടന്നു കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം വറ്റിച്ച് കഴിയുമ്പോൾ മഴ പെയ്യൂല. മഴ പെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഈ ഉപ്പ് പോകണം. അങ്ങനെ പിന്നെ നമുക്ക് ഇത് ഉപ്പ് നമുക്ക് ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റുകയില്ല ശരിക്കും. കാരണം ഇതിന് ഉപ്പ് വേണം. ആ ഉപ്പിൻ്റെ ഇതിൽ കൂടി കുറേ ഇതിൻ്റെ ലവണാംശങ്ങളൊക്കെ ഇതിനാവശ്യമുള്ള ഇതൊക്കെ കിട്ടുന്നു ഇതിന്. അപ്പോൾ അത് വേണം നമുക്ക് ശരിക്കും. ആ ഉപ്പ് വേണം.
1: പൊക്കാളി നെല്ലിന് സാധാരണയായി ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണ്?
0: പ്രധാന കീടങ്ങൾ എന്ന് പറഞ്ഞാൽ ചായയുടെ ഒരിതുണ്ട്. പിന്നെ ഈ പുഴു, ചുട്ടപ്പുഴു എന്ന് പറയും. ചുട്ടയാകുന്ന സമയത്ത് ഇതിൽ പുഴു കയറും. പുഴു കയറിട്ടത് പിന്നെ ഇതായി പോകും. പിന്നെ നമ്മൾ ഈ ചുട്ടയായി വരുന്ന സമയത്ത് ഇടിമിന്നലുണ്ടെങ്കിൽ, ചുട്ടയായി പൊട്ടുന്നതിന് മുമ്പായിട്ട് ഇടിമിന്നലുണ്ടെങ്കിൽ വരുന്നതെല്ലാം പൊട്ടക്കതിലായി പോകും. അതിൽ ഒന്നും ഉണ്ടാകില്ല. അങ്ങനെ 2-3 കാര്യമുണ്ട് അതിൽ.
1: ഈ നെല്ല് കൊയ്തതിന് ശേഷം ചെമ്മീൻ മത്സ്യകൃഷിക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതായത് നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ മത്സ്യകൃഷി ഞങ്ങൾക്കില്ല. പക്ഷേ മത്സ്യകൃഷി ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഈ നെല്ല് കൊയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കുറേ ചണ്ടിയും അതുപോലെ ചൂടൊക്കെ ഉണ്ടാവില്ല. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ മത്സ്യകൃഷിക്ക് അതിന് ആഹാരമായിട്ട് ഇത് എല്ലാം ഉപകാരപ്രദമാകും. അപ്പം അതുകൊണ്ടാണ് ഈ സംഭവം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ മത്സ്യം വളരുകയും ചെയ്യുള്ളൂ. കാരണം മത്സ്യത്തിന് അപ്രജനത്തിനുള്ള കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ ആഹാരവും കാര്യങ്ങളും എല്ലാം ഇതിലൂടെ കിട്ടുന്നതാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ മത്സ്യം കൂടുതൽ വളരുകയുള്ളൂ, അതിന് കൂടുതൽ ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ.
1: നെൽകൃഷിയിൽ നിന്ന് മത്സ്യകൃഷിയിലേക്കുള്ള മാറ്റം മണ്ണിന്റെ ഫലഭൂഷ്ടതമായ എങ്ങനെ സഹായിക്കുന്നു?
0: അതായത് ഈ മത്സ്യം കയറി ഈ പറയുന്ന നെൽകൃഷിയുടെ തണ്ടൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇതിന്റെ ചുവട്ടിൽ നിന്നിട്ട് ഇത് മുട്ടയിടും. മുട്ടയിടുകയും ഇതിന്റെ ഈ കാഷ്ടങ്ങൾ, ഭക്ഷണം കഴിക്കുന്നതിന്റെ ഈ കാഷ്ടങ്ങളെല്ലാം ഈ മണ്ണില് ലയിച്ചു ചേരുകയാണ്. അപ്പൊ അങ്ങനെ ലയിച്ചു ചേരുമ്പോൾ ഈ മണ്ണിന് കൂടുതൽ ഫലഭൂഷ്ടത ഉണ്ടാകുകയാണ്. അങ്ങനെ അത് ഇത് മണ്ണിന് നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്.
1: പൊക്കാളി കൃഷി ചെയ്യുന്ന കർഷകർക്കായി സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായങ്ങളോ സബ്സിഡികളോ നിലവിലുണ്ടോ?
0: സബ്സിഡികളുണ്ട്. അതായത് ഒരു ഹെക്ടറിന് 10,000 കൊടുക്കുന്നതാണ്. അത് എല്ലാ കാലങ്ങളിലും അത് കൊടുക്കാറുണ്ട്. അത് നമ്മൾ ചെയ്യുന്നതനുസരിച്ചുള്ള തുക നമുക്ക് കിട്ടാറുണ്ട്.
1: ഇപ്പോൾ ഇവിടെ ഈ ആശ്രമത്തിൽ എത്ര ഏക്കറിലാണ് ഈ പൊക്കാളി കൃഷി ചെയ്യുന്നത്?
0: ഇപ്പം ആശ്രമത്തിൽ എന്ന് പറയാൻ 20 മൊത്തം ഉണ്ടായിരുന്നു. പക്ഷെ അതിലിപ്പോൾ ഒരു കുറേ ഇങ്ങനെ ഈ എക്കലൊക്കെ വന്നിട്ട് ഇങ്ങനെ മൂടിപ്പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ മൂടിപ്പോയി കഴിഞ്ഞിട്ട് ശരിക്കും

0: പതിനേഴര ഏക്കർ ഉണ്ടെങ്കിലും നമ്മൾ ശരിക്കും ഒരു 14-15 ഏക്കറിലൊക്കെ നമ്മൾ കൃഷി ചെയ്യാറുള്ളു. കാരണം വെച്ചാൽ അത്രയും ഭാഗത്ത് മാത്രമേ ആ വിളവ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉണ്ടാവുകയുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ വിളവ് കിട്ടിയില്ല, വെറുതെ നമ്മളുടെ ആ പൈസ നഷ്ടമില്ലാതെ നമുക്കത് ലാഭത്തിൽ കൊണ്ടുവരാൻ പറ്റിയത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
1: അപ്പൊ ഈ പൊക്കാളി നെല്ല് കൊയ്തെടുത്തതിനു ശേഷം അത് വിറ്റയക്കാൻ കൃഷി വകുപ്പ് വഴി എന്തെങ്കിലും വിപണി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ?
0: ഇപ്പോൾ കൃഷി വകുപ്പിൽ നിന്ന് പിന്നെ നമ്മളിപ്പോൾ ഇവിടെ പൊക്കാളി നെല്ലുണ്ടെങ്കിൽ അവർ പല ആൾക്കാരെയും കർഷകരെയും നമ്മളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ള വിത്തുകൾ ഉള്ളതുപോലെ നമ്മളെല്ലാ കർഷക സംഘങ്ങൾ അതുപോലെ കൃഷിക്കാരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം നമ്മളിവിടെ നിന്ന് വിപണനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൈസ നമ്മൾക്ക് അതുപോലെ അവർ തന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് നടക്കുന്നുണ്ട് എല്ലാ കാലങ്ങളിലും.
1: പൊക്കാളി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് എന്തിനാണ്?
0: പൊക്കാളി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ചിലവാകുന്ന വെച്ചാൽ നമ്മുടെ കൂലി ചിലവ്, പണികാശ്. പണികാശ് നല്ലൊരു കാശ് വരും. കാരണം വെച്ചാൽ പണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതിയാണ്. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരാളുടെ തച്ചെന്ന് പറഞ്ഞാൽ 1100 രൂപ കൊടുക്കണം. 1100 രൂപ കൊടുത്തെങ്കിൽ ഇന്ന് പണികാരെ കിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഞങ്ങൾ ആശ്രമത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ ഡിവോട്ടീസ് ഉണ്ട് ഇവിടെ, ആശ്രമ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കൂട്ടമായിട്ട് ഇറങ്ങി ഞങ്ങളാൽ കഴിയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പുറത്തുനിന്ന് പണികാരെ വെച്ചിട്ട് നമ്മളത് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആശ്രമത്തിൽ ഇവ ആ ഒരു കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ കൂടുതൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ്
1: ഇപ്പൊ ഇതിനിപ്പോ എത്ര കൃഷിക്കാര് വേണ്ടി വരും?
0: അതായത് 1 ഏക്കറിന് 15 പേരുടെ കൂലി ചെലവ് വരും, 15 ആണുങ്ങളുടെ കൂലി ചെലവ് വരും. അതായത് മൊത്തത്തിൽ ഇത് നെൽക്കതിരാകുന്നത് വരെയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, 6 സ്ത്രീകളുടെ ചെലവ് വരും. അപ്പോൾ ഒരു ആളെന്ന് പറയുമ്പോൾ ആണുങ്ങൾക്ക് 1100 രൂപ വെച്ച് കൊടുക്കണം 15 പേരുടെ ചെലവ് വരും 1 ഏക്കറിന്. 6 സ്ത്രീകളും വേണ്ടി വരും പണിക്ക്. അവർക്ക് 600 രൂപയാണ് ഇപ്പൊ കൂലി കൊടുക്കുന്നത്.
1: ഇപ്പൊ നമ്മുടെ സാധാരണ നമ്മള് നെല്ല് വാങ്ങണ പോലെ ഈ അരി വാങ്ങുന്ന പോലെ ഈ പൊക്കാളി അരി വാങ്ങുമ്പോൾ ഇതിന് റേറ്റ് കൂടുന്നുണ്ട്. കാരണം എന്താണ് ഇതിന്റെ?
0: കാരണം അതിന്റെ കൂലി ചെലവ് തന്നെയാണ്. കാരണം ഇത് ശരിക്കും എന്ന് വെച്ചാൽ നല്ല കൂലി ചെലവുണ്ട് ഇതിനെ. ആ കൂലി ചെലവിൽ നമ്മൾ ഇത് കൃഷി ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റേറ്റ് കൂടും. കാരണം ഇത് മറ്റു കൃത്രിമമൊന്നും ഇല്ലല്ലോ, ഒറിജിനലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള അതിന്റെ വില നെല്ലിന് കൊടുക്കേണ്ടി വരും.
1: ഇനിയിപ്പോ ഈ പൊക്കാളി കൃഷിന്റെ വിളവെടുപ്പ് കാലം എപ്പോഴാണ് വരുന്നത്?
0: പൊക്കാളി കൃഷിയുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത് അതായത് ഇതിന്റെ വിളവ് ആകുന്ന വെച്ചാൽ 120 ദിവസമാണിത്. അതായത് നമ്മൾ വിതച്ച് 120 ദിവസം കൊണ്ട് ഇതിന്റെ വിളവെടുക്കാം. കാരണം വെച്ചാൽ 120 ദിവസം ഇത് കൊയ്യാറാകും, അതിന്റെ വിളവ് നല്ല രീതിയിൽ കിട്ടും.
1: ഈ 120 ദിവസം നമ്മൾ ഓരോരോ ദിവസം പോയി നോക്കണോ ഇത്?
0: ആ ഓരോ ദിവസം നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം അതല്ലെങ്കിൽ ഇതിന് ചായയുടെ ഇത് പ്രശ്നം വരുന്നുണ്ട, പുഴുവിൻ്റെ പ്രശ്നം വരുന്നുണ്ട, എന്നൊക്കെയെല്ലാം നമ്മൾ നോക്കണം. പിന്നെ ഇതിൻ്റെ ഈ വേലിയേറ്റം വേലിയിറക്കൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഇതിനാവശ്യമുള്ള രീതിയിലൊക്കെ കയറ്റി ഇറക്കിയൊക്കെ ഇങ്ങനെ നിർത്തണം. അപ്പോൾ ഈ വെള്ളമൊക്കെ ശരിക്കും നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം.
1: ഇതിനെങ്ങനെയാണ് നമ്മൾ സാധാരണ വളമാണ് ഉപയോഗിക്കുന്നത്, അത് നമുക്ക് ഓർഗാനിക് ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്?
0: അതായത് നമ്മളുടെ പൊക്കാളി കൃഷിയെ സംബന്ധിച്ച് നമ്മളെ ഇവിടത്തെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ ഉപ്പിൻ്റെ അംശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഉപ്പും അതുപോലെ തന്നെ ഈ കായൽ നിന്നുള്ള എക്കല് കയറുന്നുണ്ട് ഇങ്ങോട്ട്. നമ്മൾ ഈ കൃഷി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം തുറന്നിടിക്കണം. അപ്പോൾ ഈ കായലിൽ നിന്നുള്ള എക്കലും ഇതിനാവശ്യമായിട്ടുള്ള വളങ്ങളും എല്ലാം ഈ പാടത്തേക്ക് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ പ്രത്യേകിച്ചെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ ഞങ്ങൾ ഇടാറില്ല. കാരണം നമുക്ക് ഇത് മാത്രം മതി. ഈ ഇതിൽ നിന്ന് വരുന്ന ആ ലവണാംശങ്ങളും അതുപോലെ തന്നെ ഈ എക്കലിൽ നിന്നും വരുന്നിട്ടുള്ള ഇതിനാവശ്യമായിട്ടുള്ള ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സകല കാര്യങ്ങളും അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് ഇതിന് വളം ഇടേണ്ട കാര്യമില്ല.
1: എന്റെ ഇടം എന്റെ കൃഷിയിടം എന്ന പ്രോഗ്രാമിൽ പൊക്കാളി കൃഷിയുടെ അനുഭവങ്ങൾ പങ്കുവച്ച് ഇതുവരെ കൂടി ഉണ്ടായിരുന്നതിന് നന്ദി.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എനിക്കോ കട.

0: അറിയാം. സംസാരിക്കുന്നത് ഡോക്ടർ രഞ്ജിനി ബി എ.
1: ആറുമാസം പൂർത്തിയായതിന് ശേഷം നമുക്ക് കുഞ്ഞിന് സെമി സോളിഡ് ഫുഡുകൾ കൊടുക്കാം. അതായത് ആദ്യം കുറുക്ക്, നമുക്ക് റാഗിയുണ്ട്, ഈവൻ കഞ്ഞി, അങ്ങനത്തെ സാധനങ്ങള് കുക്ക് ചെയ്ത്, പാലിൽ കുക്ക് ചെയ്യണം എന്നല്ല, വെള്ളം, അതിൽ നമുക്ക് മധുരത്തിന് പനം കൽക്കണ്ടോ ശർക്കരയോ യൂസ് ചെയ്യാം. അപ്പൊ ആദ്യം

0: അല്ലെങ്കിൽ റാഗി കുറുക്കാണെങ്കിൽ അത് ആദ്യത്തെ ദിവസങ്ങളിൽ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ലിക്വിഡ് ആയിട്ട് സോൾഡ് ആക്കേണ്ട, കുറച്ച് ബ്രസ്റ്റ് മിൽക്കിൽ നിന്നും കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള ഒരു പരുവത്തിൽ അത് കുറുക്കിയിട്ട് ആദ്യം ഒന്ന് രണ്ട് സ്പൂൺ മാത്രം കൊടുത്ത് നോക്കുക. അതിനുശേഷമാണ് നമ്മൾ കുഞ്ഞ് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് കുറച്ച് കൂട്ടാം. പിന്നെ അടുത്താഴ്ച വേറൊരു ഫുഡ് നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഗ്രാജുവലി ഗ്രാജുവലി ആണ് കുഞ്ഞുങ്ങൾക്ക് മറ്റാഹാര മാസത്തിന് ശേഷം മറ്റാഹാര സാധനങ്ങൾ കൊടുത്തു തുടങ്ങേണ്ടത്.
1: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ഓഹോ, ഇവിടെ വിളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
1: എല്ലാരും പറയുന്നുണ്ട്.
2: അതാ

0: എന്താ നിർത്തി കളഞ്ഞത്? ശോഭ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടു.
1: അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല.
0: ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു, ഇവിടെ ആരുമില്ലല്ലോ. പാടു നല്ല ശബ്ദം.
1: അയ്യോ, ഞാൻ
0: സാളെ പാടു പ്ലീസ്.
1: ഇല്ല, എനിക്ക് പാടാൻ
0: അറിയില്ല. പാടു പ്ലീസ്.

0: ഡോക്ടർ ലിസ തോമസ്, സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, കോതമംഗലം.
1: പിന്നെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ

0: നേരത്തെ പറഞ്ഞു മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. അതുമാത്രമല്ല എളുപ്പം ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. കലാപ്രബോധിനി
2: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നിഹാൽ നെൽസൺ, വീട് തേവരയിലാണ്. ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ MCOMലാണ് പഠിക്കുന്നത്, സേക്രഡ് ഹാർട്ട് കോളേജ് തേവര. ഞാൻ സിംഗറുമാണ്, അതുപോലെ തന്നെ ഗിറ്റാറിസ്റ്റുമാണ്. ഞാനൊരു ആദ്യത്തെ പെർഫോമൻസ് നടത്തിയത് 5 വയസ്സിൽ വെച്ചിട്ടായിരുന്നു. അത് ആക്ച്വലി ഞാൻ അതിനു മുമ്പ് പാട്ടൊന്നും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായില്ല. ഞാൻ പാട്ട് പഠിച്ചത് പിന്നീടായിരുന്നു. പക്ഷേ ഫസ്റ്റ് എനിക്ക് സ്റ്റേജിൽ പാടാൻ അവസരം കിട്ടിയത് ഒരു 5-6 വയസ്സ് ഒരു ടൈമിലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ അണ്ണാറക്കണ്ണാവാന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. അതെനിക്ക് ആക്ച്വലി ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കിട്ടിയത് ലൈഫിൽ തന്നെ. എൻ്റെ മ്യൂസിക് കരിയർ സ്റ്റാർട്ട് ചെയ്ത് അവിടം തൊട്ടായിരുന്നു. ഞാൻ ആക്ച്വലി പള്ളിയിൽ ഇടവക ദിനം എന്ന പരിപാടിക്കായിരുന്നു ഞാൻ പാടിയത് ആദ്യമായിട്ട്. ആക്ച്വലി ഞാൻ ഒട്ടും ഓർത്തില്ല. വീട്ടുകാരായാലും ബന്ധുക്കളായാലും എല്ലാവരും ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ പാടോ എന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അതെനിക്ക് കിട്ടിയൊരു 1 of the best ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. പിന്നീടാണ് ഞാൻ എൻ്റെ കർണാട്ടിക് മ്യൂസിക്കിലോട്ട് ഞാൻ കയറുന്നത്. കുറച്ചാളെ പഠിച്ചിട്ടുണ്ടായുള്ളൂ, പക്ഷേ നല്ലൊരു മൊമെൻ്റ് തന്നെയായിരുന്നു. കാരണം ഞാൻ പഠിച്ചത് CAC കൊച്ചിൻ ആൻഡ്സൺ കമ്മ്യൂണിക്കേഷൻ നവദർശൻ്റെ സൈഡിൽ തന്നെയുള്ളൊരു വലിയൊരു അക്കാഡമി ആയിരുന്നു. ഫെലിക്സ് സാർ എന്ന് പറഞ്ഞൊരു സാറാണ് എന്നെ കർണാട്ടിക് മ്യൂസിക്കിലോട്ട് കൊണ്ടുവന്നത്. പിന്നീട് ഞാൻ ഗിറ്റാറിലോട്ട് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ജേർണി. ആക്ച്വലി എൻ്റെ പപ്പ ഒരു ഗിറ്റാറിസ്റ്റാണ്, മമ്മി അതുപോലെ തന്നെ ഒരു സിംഗറുമാണ്. പപ്പയാണ് എനിക്ക് ഗിറ്റാറും കാര്യങ്ങളൊക്കെ എല്ലാ ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത്. അതും കുറച്ചാളെ പഠിച്ചുള്ളൂ. പിന്നീടാണ് ഓണായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ എന്നെ ഗൈഡ് ചെയ്തു. കുറച്ചാൾ ശേഷമാണ് ഞാൻ ഈ പ്രോഗ്രാമിനൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്തത്. നിരവധി കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ടുണ്ട്. മെയിനായിട്ട് വോക്കലിസ്റ്റ് ആയിട്ടാണ് ഞാൻ പോവാറുള്ളത്. സൈഡിലൂടെ ഗിറ്റാറും കാര്യങ്ങളിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോവും. ഞാൻ ഫസ്റ്റ് തൊട്ട് 12th വരെ KVയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര നല്ല ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. കൾച്ചറൽ ആക്ടിവിറ്റീസിലും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ടീച്ചേഴ്സായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മുടെ മെയിനായിട്ടുള്ള കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ സയൻസ് എക്സിബിഷൻ എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷനായിരുന്നു. അവിടെ നമ്മുടെ കലോത്സവം പോലെ തന്നെ ഒരു വലിയൊരു കോമ്പറ്റീഷനാണ്, വലിയൊരു ഇവൻ്റാണ് സോഷ്യൽ സയൻസ് എക്സിബിഷൻ. അതിനകത്ത് മെയിനായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഗ്രൂപ്പ് സോങ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡാൻസിന് അക്കമ്പനിമെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിരവധി പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനും സെയിം പോലെ ഫസ്റ്റ് സ്റ്റേറ്റ് ലെവൽ, റീജിയണൽ, പിന്നെ നാഷണൽ ലെവൽ, അങ്ങനെയാണ് അതിൻ്റെ കോമ്പറ്റീഷൻ രീതി വരുന്നത്. അതൊരു 10th 11th ആയപ്പോഴേക്കും കോവിഡ് സ്റ്റാർട്ട് ആയതുകൊണ്ട് പിന്നെ 1-2 വർഷം അത് ഉണ്ടായില്ല. ആ പരിപാടി ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നീടാണ് അത് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലാസ്റ്റത്തെ 2 വർഷം എനിക്ക് ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. 9th 10th ആ ഒരു കാലഘട്ടത്താണ് എനിക്ക് കുറച്ചും കൂടി ഇതിൽ പോകാൻ പറ്റിയ ഈ സോഷ്യൽ സയൻസ് എക്സിബിഷൻ എന്ന് പറഞ്ഞ കോമ്പറ്റീഷന്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു പാട്ട് പാടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു പാട്ടായിരിക്കും, ആഗതൻ എന്നൊരു സിനിമയിലെ ഞാൻ കനവിൽക്കേണ്ട ഒരു കൺമണിയായി. അത് ഭയങ്കര ഒരു ഫേമസ് ആയിരുന്നു. ഈ ഒരു കുറച്ചാൾ മുമ്പേ എൻ്റെ ട്രെൻഡായിരുന്നു, എല്ലാവരും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പാട്ട് ഞാനിപ്പോൾ പാടാം.

അപ്പോൾ ഇനി എൻ്റെ യു ജി കാലഘട്ടം പറയുകയാണെങ്കിൽ ഞാൻ സെൻ്റ് ആൽബർട്ട്സ് കോളേജിലാണ് യു ജി പഠിച്ചത്. ബികോം ആയിരുന്നു പഠിച്ചത്, ബികോം ടാക്സേഷൻ. എൻ്റെ ബാച്ചായിരുന്നു ഫസ്റ്റായിട്ട് ആഫ്റ്റർനൂൺ ബാച്ച് തുടങ്ങിയ ബികോമിന് വേണ്ടി. അവരും സപ്പോർട്ടീവ് ആയിരുന്നു, കൾച്ചറൽ ആക്ടിവിറ്റീസിനൊക്കെ കോളേജായാലും ടീച്ചേഴ്സൊക്കെ ആയാലും സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ ഇന്ന കോമ്പറ്റീഷൻ ഉണ്ട്, എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ രണ്ടു വർഷം ഞാൻ മ്യൂസിക് കോർഡിനേറ്റർ ആയിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ എല്ലാ കാര്യത്തിനും അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ കലോത്സവം പോകാറുണ്ടായിരുന്നു. മെയിനായിട്ട് പോകുന്ന ഗ്രൂപ്പ് ഐറ്റം ആയിരുന്നു ഈസ്റ്റേൺ ഗ്രൂപ്പ് സോങ്. അപ്പം അതിന് ഒരു പ്രാവശ്യം എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കേണ്ട സമയത്ത് മെയിനായിട്ട് ഞങ്ങൾക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു. അവർ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, എല്ലാ പരിപാടിക്കും കോളേജിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കുമായിരുന്നു. ആ ബാൻഡ് പുറത്തും കോമ്പറ്റീഷനും പോകാറുണ്ട്. ആക്ച്വലി അത് ഞങ്ങൾക്ക് വെസ്റ്റേണും ഉണ്ട് ഈസ്റ്റേൺ ഗ്രൂപ്പും ഉണ്ട്. സോ മെയിനായിട്ട് കോമ്പറ്റീഷനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് വെസ്റ്റേൺ ഗ്രൂപ്പാണ്. സോ കോളേജിലൊക്കെ പ്രോഗ്രാം നടത്തുവാണെങ്കിലും അവരാണ് കൂടുതൽ നടത്തുന്നത്. അപ്പം ഞാൻ അതിൽ ഇൻവോൾവ്ഡ് ആണ്. ഞാൻ ആക്ച്വലി ഈസ്റ്റേൺ ഗ്രൂപ്പ് കാറ്റഗറി വന്നതാണ്. പക്ഷേ ഞങ്ങൾ മൊത്തം മിക്സ്ഡ് ആയിട്ടാണ് കോളേജിലെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ നിരവധി പ്രോഗ്രാം ബാൻഡിനൊപ്പം ചെയ്യാറുണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് അഗ്നിപത് മൂവിയിലെ അഭിമുജ്മേ കഹി എന്ന പാട്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ പാടാം.

അപ്പൊ ഞാൻ 2024 ഡിഗ്രി പാസ് ഔട്ട് ആയ. അതിനുശേഷമാണ് ഞാൻ എന്റെ മെയിൻ ബാൻഡായിട്ടുള്ള വക്ര എന്ന ബാൻഡിലോട്ട് കയറുന്നത്. വക്ര എന്ന ബാൻഡിൽ ഞങ്ങൾ മൊത്തം 5 പേരാണുള്ളത്. ഞാൻ ലീഡ് ഗിറ്റാറാണ് പ്ലേ ചെയ്യുന്നത്. ഡ്രംസ് മൈക്കിൾ ജോ ഫ്രാൻസിസ്, കീസ് റെമോ, വോക്കൽസ് ദേവരാജ് ആൻഡ് ബേസ് ഗിറ്റാറിസ്റ്റ് സൂര്യ. ഞങ്ങൾ മൊത്തം 5 പേരാണ് നിലവിൽ വക്ര ബാൻഡിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. നിരവധി പ്രോഗ്രാംസിനൊക്കെ പോവാറുണ്ട്, കോമ്പറ്റീഷൻസിനൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാൻഡിൽ കയറിയിട്ടാണ് ആക്ച്വലി ഞാൻ മ്യൂസിക്കായിട്ട് കുറച്ചും കൂടി കുറേ നോളജ് കിട്ടി. കാരണം എല്ലാവരും ഭയങ്കര അത്യാവശ്യം കർണാടകയിലായാലും വെസ്റ്റേണിലായാലും ഭയങ്കര നോളജുള്ള ബാൻഡ് മെമ്പേഴ്സാണ് എൻ്റെ. സോ അവരിൽ നിന്നൊക്കെ കുറേ അറിവ് മ്യൂസിക്കിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. പ്ലേയിങ്ങിലായാലും എന്തിലായാലും ഭയങ്കര സപ്പോർട്ടീവാണ്, ഭയങ്കര എല്ലാ കാര്യത്തിനും ഭയങ്കര ആക്റ്റീവുമാണ്. വക്ര ബാൻഡിനൊപ്പം പെർഫോം ചെയ്തപ്പോൾ ഓഡിയൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ എപ്പോഴും ഒരു പാടാൻ പറയുന്ന ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം. അത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ടാണ്, ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ സയ്യാവേ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

ഡിഗ്രി കഴിഞ്ഞ ശേഷം ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്തത് സേക്രഡ് ഹാർട്ട് കോളേജിലായിരുന്നു. എം കോമിലായിരുന്നു ജോയിൻ ചെയ്തത്. അവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കിട്ടാറുണ്ട്. സാറുമാരായാലും ടീച്ചേഴ്സായാലും പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ വിളിക്കും, പ്രോഗ്രാംസൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ പറയാറുണ്ട്. നിരവധി ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടി. ഞാൻ എം കോമിന് കയറിയ ശേഷം ഞങ്ങളുടെ കോളേജിലൊരു ബാൻഡ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഞാൻ ലീഡ് ഗിറ്റാറ് അതുപോലെ തന്നെ വോക്കൽസിലായിരുന്നു ഇപ്പോൾ കൊണ്ടിരുന്നത് വെച്ചേ. ഞങ്ങൾ കുറേ കോമ്പറ്റീഷൻസിനൊക്കെ പോകാറുണ്ട്. രണ്ട് മൂന്ന് കോമ്പറ്റീഷൻ ഫെസ്റ്റിനൊക്കെ പോയിട്ട് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സോ നിലവിൽ ഇപ്പോഴും ആക്റ്റീവാണ് ആക്ച്വലി ആ ബാൻഡ്. അപ്പോൾ കോളേജിൽ പ്രോഗ്രാംസിനൊക്കെ പാടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയായിരുന്നു ആ പാട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു പാട്ടാണ്. സാഹിബ എന്ന് പറഞ്ഞ പാട്ടാണ് അനാർക്കലി മൂവിയിലെ. ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

അതിനുശേഷം എനിക്ക് കിട്ടിയ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറേ വർഷം മുമ്പ് ഒരു ആൽബം ഇറങ്ങിയായിരുന്നു, കടുങ്കാപ്പി എന്ന ആൽബം. ആ ആൽബത്തിൻ്റെ റീയൂണിയൻ ഈ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിൽ എന്നെ ഗിറ്റാർ വായിക്കാൻ വേണ്ടി അവർ വിളിച്ചു. അതെനിക്ക് വൺ ഓഫ് ദ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ചെറുപ്പകാലം തൊട്ട് ഞാൻ കേൾക്കാറുള്ള ഒരു പാട്ടാണ് അത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അവരെന്നെ ഗിറ്റാർ വായിക്കാൻ വേണ്ടി വിളിച്ചു. ആക്ച്വലി ഞാൻ ആ ബാൻഡിൽ ഇല്ല, കടുങ്കാപ്പി എന്ന് പറഞ്ഞ ബാൻഡിൽ ഇല്ല. പക്ഷേ അവരെന്നെ അന്നത്തെ ദിവസം ഗിറ്റാർ വായിക്കാൻ വേണ്ടി വിളിച്ചു. അതെനിക്കൊരു വലിയൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

പി ജി പഠിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് ഗിറ്റാറ് പഠിപ്പിക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നു. ഇപ്പം ഏകദേശം ഒരു വർഷമായി ഞാനിപ്പോൾ രണ്ട് അക്കാഡമി പഠിപ്പിക്കുന്നുണ്ട്. സോ നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ നമ്മളൊന്നും കൂടി ഇമ്പ്രൂവ് ആവണേ, ഗിറ്റാർ നോളേജും കൂടുകയാണ്, മ്യൂസിക് നോളേജും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇതിൽ ഇൻക്രീസ് ആവും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ പഠിപ്പിക്കാൻ. അവർക്കാണെങ്കിലും അത്യാവശ്യം നല്ലോണം മനസ്സിലാവും. ഇനി മുന്നോട്ട് എനിക്ക് ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണം, അതുപോലെ തന്നെ ക്ലാസ്സുകൾ എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നല്ല നല്ല ആർട്ടിസ്റ്റുമാരായിട്ടൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടും കൂടി പാടാം. ഇതും ഭയങ്കര ഒരു ഫെമിലിയർ ആയിട്ടുള്ള പാട്ടാണ്, മരണമായിരത്തിലെ നെഞ്ചിക്കുൾ പെയ്തിടും.

0: റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധന എന്ന പ്രോഗ്രാമിൽ എന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനും അതുപോലെ തന്നെ പാട്ടുകൾ പാടാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
1: കലാപ്രബോധിനി.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM സൗഖ്യം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഹൃദ്യമായ അല്ലെങ്കിൽ ഹൃദയപൂർവ്വം, ഇങ്ങനെയുള്ള പദങ്ങൾ നമ്മളെപ്പോഴും ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഈ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് സൗഖ്യം പരിപാടിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളോടൊപ്പമുള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർ സജീഷ് എമ്മാണ്. കാർഡിയോളജി സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം. ഏറെ സ്നേഹത്തോടെ സൗഖ്യം പരിപാടിയിലേക്ക് സാറിന് സ്വാഗതം ചെയ്യുന്നു.
1: നന്ദി
0: സർ. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ പറയും

0: മനുഷ്യന്മാരെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും ഹൃദയം നല്ല ഹൃദയമുള്ള ആള് എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. അപ്പൊ ആ ഒരു വിശേഷണം നമ്മൾ ആരോഗ്യപരമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഒരു നല്ല ഹൃദയമുള്ള ആളെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
1: പൊതുവെ സാഹിത്യപരമായിട്ട് ഹൃദയപൂർവ്വം എന്ന് പറയുന്നതിന് പിന്നെ നമ്മൾ ആത്മാർത്ഥമായി എന്ന അർത്ഥത്തിലാണ് പറയാറ്. സത്യത്തിൽ മനസ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് ഹൃദയത്തെ എപ്പോഴും മനഃശാസ്ത്ര ചികിത്സകരും സാഹിത്യകാരന്മാരൊക്കെ പറയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ സത്യത്തിൽ ഹൃദയത്തിനകത്ത് മനസ്സിന് വലിയ സ്ഥാനമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു കാര്യത്തിനോട് കൂടുതൽ നമ്മൾ തീവ്രമായി അതിൽ ഇടപെടുമ്പോൾ അത് ഹൃദയം കൊണ്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെ നമ്മൾ എപ്പോഴും പ്രയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം എന്നുള്ളതാണ്. കാരണം മറ്റേത് അവയവത്തിനും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്ക് ചികിത്സിക്കാനൊക്കെ കുറച്ച് സമയം കിട്ടും. ഹൃദയത്തിന് ഗുരുതരമായ ഒരു അസുഖം വന്നാൽ ജീവാപായം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പെട്ടെന്ന് തന്നെ നമ്മൾ ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ വളരെ അപകടമാണ്. ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ നല്ല ഹൃദയം ആവശ്യമാണെന്ന് എപ്പോഴും പറയുന്നത്. അത് മെഡിക്കൽ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഹൃദയം എന്നത് ഹെൽത്തി ഹാർട്ട് എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വളരെ സുപ്രധാനം തന്നെയാണ്. ഒറ്റ ബീറ്റ് പോലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത അത്രയും സൂക്ഷ്മമായും തീവ്രമായും നമ്മൾ ഹൃദയ പരിചരണം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഹൃദയത്തിന് വരുന്ന ഏറ്റവും നിസ്സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്, ചികിത്സിക്കേണ്ടതുണ്ട്, അതിന്റെ ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്.
0: ഓക്കെ സർ, ഇപ്പം ഹൃദയത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഭക്ഷണം, നമ്മളെപ്പോഴും ഭക്ഷണം റിലേറ്റ് ചെയ്ത് പറയും ഇത് കഴിക്കരുത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഹൃദയത്തിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ഇഷ്ടമില്ലാത്തത് എന്താണ്?
1: പൊതുവെ ഭക്ഷണശീലങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് നേരിട്ട് ബാധിക്കാറുണ്ടല്ലോ, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങളെ. അപ്പൊ ഹൃദ്രോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ ആരോഗ്യശീലങ്ങളുണ്ട്, ആരോഗ്യശീലങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് കൊളസ്ട്രോൾ, എപ്പോഴും ആദ്യം പറയുന്ന ഒരു വാക്കാണ് നമ്മൾ, കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ ഹൃദ്രോഗം വരും. ഡിസ്ലിപ്പിഡിമിയ എന്ന് നമ്മൾ വിളിക്കുന്ന ചീത്ത കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ, ട്രൈഗ്ലിസറൈഡ് കൂടുന്ന അവസ്ഥ, അതൊക്കെ നമ്മളെ ഭക്ഷണത്തിന് നേരിട്ട് അത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊളസ്ട്രോൾ ജന്യമായ അസുഖങ്ങൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ജന്യമായ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വേണം ഉപയോഗിക്കാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ എപ്പോഴും പറയും നമ്മൾ ഫാറ്റി ഫുഡ്, അതേപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളുള്ള ഫുഡുകൾ, പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ഇതിലൊക്കെ കൊളസ്ട്രോൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഡയബറ്റീസ് ഒരു പ്രധാന കാരണമാണ് ഹൃദ്രോഗങ്ങൾക്ക്. ഡയബറ്റീസിന് പ്രമേഹത്തിന് കാരണമാവുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ഷുഗേഴ്സ്, ആഡഡ് ഷുഗേഴ്സ്, ഒരുപാട് മധുരം അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ, എയറേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ പറയുന്ന പാനീയങ്ങൾ, പിന്നെ ബേക്കറി ഐറ്റംസ്, കേക്കുകൾ, അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ, ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നത് പ്രമേഹം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് അത്തരം സാധ്യതകളും കൂടെ ഉള്ള ആളുകളാണെങ്കിൽ, ഉദാഹരണത്തിന് പാരന്റ്സിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് നമുക്കറിയാലോ. അത്തരം ആളുകൾ നേരത്തെ തന്നെ ഭക്ഷണശീലങ്ങളിൽ ചെറിയ മാറ്റം വരുത്തുന്നത് പ്രമേഹത്തിന് തടയാൻ പറ്റും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഹൃദ്രോഗങ്ങൾക്കുണ്ടത് രക്തസമ്മർദ്ദമാണ്. രക്തസമ്മർദ്ദം കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, എപ്പോഴും ഈ ഡയറ്റിൽ സോഡിയം ഇൻടേക്ക് കൂടുമ്പം ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഇപ്പോൾ സോഡിയം കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിട്ടുള്ള പിക്കിള്, പപ്പടം, അതല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ രക്തസമ്മർദ്ദത്തിന് ഭക്ഷണം മാത്രമല്ല നമ്മുടെ ശീലങ്ങളും കൂടെ പ്രധാനമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ സ്ട്രെസ്സുകൾ, പിന്നെ ഉറക്കമില്ലായ്മകൾ, ഇതൊക്കെ രക്തസമ്മർദ്ദം കൂടാനുള്ള സാധ്യത. ഇപ്പൊ ഭക്ഷണത്തോടൊപ്പം തന്നെ അതും പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ കൊളസ്ട്രോള്, രക്തസമ്മർദ്ദം, പ്രമേഹം, ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ ഭക്ഷണശീലങ്ങളാണ് എപ്പോഴും ഹൃദയത്തിനനുസരിച്ചുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അത് ഹൃദയത്തിനെ ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതേസമയം മറ്റു എല്ലാ അവയവങ്ങളും, ഇപ്പം തലച്ചോറിന് വരുന്ന സ്ട്രോക്കിനും ഇതേ കാരണങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്ട്രോക്കിനും ഒക്കെ തടയാൻ ഇത്തരം ഭക്ഷണശീലങ്ങൾ നമുക്ക് സഹായിക്കാറുണ്ട്.
0: ഓക്കെ സർ, അപ്പം ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്നുള്ളതിന്റെ ഒരു സെപ്പറേഷൻ ഉണ്ടോ? ഹൃദയമുണ്ട്.
1: നമ്മളെ കണക്കുകൾ കാണിക്കുന്നത് പുരുഷന്മാരിൽ പൊതുവെ ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കാണിക്കാറുണ്ട്. പ്രത്യേകിച്ചും

0: യങ് ആയിട്ടുള്ള പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ ഹൃദ്രോഗം വരാനുള്ളത്. അതിന്റെ കാരണങ്ങൾ പലതാവാം, പക്ഷെ ഒരു ഒരു സ്റ്റഡി ഗ്ലോബലി നടത്തിയിട്ടുള്ളതിൽ നമ്പർ കൂടുതൽ പുരുഷന്മാർക്കായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ശീലങ്ങൾ എപ്പോഴും ഒരു കാരണമാണല്ലോ. അപ്പം നമ്മുടെ ഹാബിറ്റ്സിൽ ഈ ഹൃദയത്തിന് അസുഖം ഉണ്ടാക്കാൻ ആവശ്യമായ ശീലങ്ങളുള്ള ആളുകൾ ആരാണെങ്കിലും അത് ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ തന്നെ ഹൃദ്രോഗം ഉണ്ടാക്കും.
1: ഉദാഹരണത്തിന്
0: ആൽക്കഹോള്, പുകവലി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്മോക്കിങ്. അത് വെറും ഇപ്പം സിഗരറ്റ് ബീഡി മാത്രമല്ല, ഇപ്പോഴത്തെ ഈ വേപ്പിംഗ് പരിപാടികളൊക്കെ ഈ എല്ലാ തരത്തിലുള്ള ശീലങ്ങളും നേരിട്ട് ഹൃദയത്തെയും ശ്വാസകോശത്തെയും പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ലിവറിനെയും തലച്ചോറിനൊക്കെ ബാധിക്കുന്നുണ്ട്.
1: ഓക്കെ സർ, പിന്നെ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോ ഓയിൽ യൂസേജ്, ഇപ്പം വിവിധ തരം ഈ കുക്കിംഗ് ഓയിലുകളൊക്കെ ലഭ്യമാണ്. എണ്ണയിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതെണ്ണയായിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ നല്ലതെന്നുള്ളത്?
0: ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, കാരണം നമുക്ക് എണ്ണ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അതേസമയം ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ നമുക്ക് ആവശ്യമാണ്. ഉദാഹരണത്തിന് പിന്നെ നമ്മുടെ പല ഓയിലും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും പ്രശ്നം വരുന്നത്.
1: ചൂടാക്കി
0: റീസൈക്കിൾ ചെയ്ത് രണ്ടാമത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുമായി മാറും, പിന്നെ അങ്ങനെ അത് നേരിട്ട് കൊളസ്ട്രോളും ഹൃദ്രോഗമൊക്കെ ഉണ്ടാക്കും. അതേസമയം മറ്റ് ഓയിലുകൾ വളരെ മിതമായ അളവിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഈ ഭക്ഷണത്തിന് പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ സസ്യജന്യങ്ങളായിട്ടുള്ള ഓയിലുകളും കുറച്ചും കൂടെ സേഫാണ്. പക്ഷെ അളവ് കുറയ്ക്കുകയും അത് അതിന്റെ റീസൈക്ലിംഗ് ഒഴിവാക്കുകയും ചെയ്താൽ വലിയ കുഴപ്പമില്ല. വറുത്തതും പൊരിച്ചതും എന്നൊക്കെ നമ്മൾ എളുപ്പത്തിൽ പറയുമ്പോൾ തന്നെ അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. ഒരേ എണ്ണ തന്നെ പിന്നെയും പിന്നെ ഉപയോഗിക്കുകയാണ് ഏറ്റവും അപകടകരം. അത് അതുകൊണ്ടാണ് പലപ്പോഴും ഈ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അപകടം കൂടുതലാന്ന് പറയുന്നത്. കാരണം വീട്ടിൽ നമ്മളത് ശ്രദ്ധിക്കും, പുറത്ത് നമുക്ക് അറിയില്ലല്ലോ ഇത് എന്ത് തരം ഓയിലാണ് ഉപയോഗിക്കുന്നത് അറിയില്ലല്ലോ.
1: പിന്നെ ഇപ്പൊ നമ്മള് മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ എല്ലാരും പറയുന്ന കാര്യം തന്നെയാണ് ഈ കുഴഞ്ഞു വീണുള്ള മരണം അല്ലെങ്കിൽ ചെറുപ്പക്കാരില് കൂടുതലായിട്ട് കാണുന്ന എണ്ണ എടുക്കുമ്പം അയ്യോ ഇത്ര പെട്ടെന്ന് പോയല്ലോ എന്നുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് ആക്ച്വലി റീസൺ എന്തായിരിക്കും സർ?
0: കുഴഞ്ഞു വീണിട്ടുള്ള മരണം എല്ലാ കാലത്തും ഉണ്ട്. ഈ അടുത്ത കാലത്ത് കൂടുതലാണോ എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും. കാരണം സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാവരുടെ കയ്യിലും ഫോണൊക്കെ വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റുന്നുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കണം കൂടുതൽ ഞെട്ടുന്നത്. പക്ഷെ കുഴഞ്ഞു വീണിട്ടുള്ള മരണത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഒരുപക്ഷെ നേരത്തെ ഉള്ളതോ അല്ലെങ്കിൽ പുതുതായി ഉണ്ടാവുന്നതോ ആയിട്ടുള്ള ഹാർട്ടിന്റെ ഇടിപ്പിനുള്ള വേരിയേഷൻ. പെട്ടെന്ന് ഹാർട്ട് ഇടിപ്പ് അമിതമായി കൂടിയിട്ട് കാർഡിയക് അറസ്റ്റിലേക്ക് പോകുന്നത് കാണാറുണ്ട്. വെന്റിക്കുലർ അരിത്മിയാസ് ഒക്കെ പറയും. അതല്ലാതെ ഹാർട്ടിന്റെ ഇടിപ്പ് നിന്നു പോകുന്ന തരത്തിലുള്ള അസുഖങ്ങള്, പിന്നെ വളരെ മേജർ ആയിട്ടുള്ള അറ്റാക്കുകൾ വരുന്ന സമയത്ത് ഹാർട്ടിന്റെ മസിലിലേക്കുള്ള രക്തക്കുഴലിലൂടെ രക്തപ്രവാഹം നിന്ന് പോയിട്ട് കാർഡിയക് മസിൽ ഡാമേജ് ആയിട്ട് അങ്ങനെ ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നത്, അങ്ങനെയല്ല അല്ലാതെ തന്നെ ഒരു നമുക്ക് ജനിതകമായ ചില കാരണങ്ങൾ കൂടി കാണാറുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ഇപ്പൊ അതർവൈസ് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയം നിന്ന് പോയിട്ട് മരണപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപൂർവെങ്കിലും അത് ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ അതിനൊരു കാരണമായിട്ട് കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ടുള്ളത് മരണത്തിലേക്ക് പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആ തൽസമയത്തുള്ള നമ്മുടെ ഒരു പ്രതികരണത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ആ സമയത്ത് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ അതിന് ആവശ്യമായ ഒരു പരിചരണം കൊടുക്കാത്തതിന്റെ ഒരു കാരണമായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്.
1: കാരണം
0: അതെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള ഉപരിയായിട്ട് ഒരു പ്രഥമ ശുശ്രൂഷ എന്നുള്ള രീതിയിൽ കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ CPR കൊടുക്കുക. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളത്തിലും ബസ് സ്റ്റാൻഡിലൊക്കെ AED എന്ന് പറഞ്ഞിട്ടൊരു ഒരു മെഷീൻ ചുമരിൽ തൂക്കി വെച്ചിട്ട് കാണാം. ഇത് കാണാൻ വേണ്ടി വെച്ചതല്ല, ഇത്തരം കുഴഞ്ഞു വീണ് മരണ സാധ്യതയുള്ള സമയങ്ങളിൽ ഡിഫിബ്രിലേഷൻ കൊടുക്കാൻ വേണ്ടിട്ട്, അതായത് ഹാർട്ടിന്റെ നിന്നുപോയിട്ടുള്ള പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഇടിപ്പിന്റെ വേരിയേഷൻ നോർമലൈസ് ചെയ്യാൻ ആവശ്യമായ ഷോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫിബ്രിലേറ്റർ ആണത്. അത് ഉപയോഗിക്കാൻ വലിയ അറിവൊന്നും ആവശ്യമില്ല, ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് മാത്രം. പലപ്പോഴും ആ ഡിഫിബ്രിലേറ്ററിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇതെങ്ങനെയാ ഉപയോഗിക്കേണ്ടത്. അതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒരു ഷോക്ക് കൊടുത്താൽ ഒരു പക്ഷേ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ കാർഡിയക് മസാജ് കൊടുക്കുക, CPR കാർഡിയാക് റെസസിറ്റേഷൻ കൊടുക്കുക, അതിനൊക്കെ ഉള്ള ഒരു അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസം നമ്മൾ സ്കൂൾ തലം മുതൽ കൊടുക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പലപ്പോഴും പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ഇനിയും അത് ചെയ്തു തുടങ്ങിയിട്ടില്ല എന്നാണ് ഒരു വിഷമകരമായ സത്യം.
1: നല്ലൊരു ഇൻഫർമേഷൻ ആണ്.
0: അതെ, അതുകൊണ്ട് പലപ്പോഴും ഇപ്പം ഒരു വേദിയിൽ ഒരു കലാപരിപാടിക്കിടയിൽ അല്ലെങ്കിൽ ഒരു പ്രസംഗിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ വളരെ ഒരാൾക്കൂട്ടത്തിൽ ഒരാള് പെട്ടെന്ന് കുഴഞ്ഞു വീഴുമ്പോ നമ്മള് CPR കൊടുക്കാൻ അറിയുന്ന ആരെങ്കിലും ഒരാൾ അവിടെ ചുറ്റുപാടുണ്ടെങ്കിൽ അയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഭൂരിഭാഗം കേസിലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും.
1: പിന്നെ കോമൺ ആയിട്ട്

0: വരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഒരു മനസ്സിലാവുന്നില്ല ഇത് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണോ എന്നുള്ളത്. ചിലപ്പോൾ നെഞ്ചരിച്ചലാവാം, ഗ്യാസ് ആണോ എന്ന് സംശയിക്കുന്നു. ഇപ്പം സാർ ചോദിച്ചു വരുന്നത് ഇതേപോലെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത്.
1: ഒരു ഹൃദ്രോഗം എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് വളരെ സാധാരണമായ ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ വളരെ വേഗമായിട്ടുള്ള ചില രോഗലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവ്യക്തമായ ഈ ഒരു പ്രസന്റേഷൻ ആയിരിക്കും ചിലപ്പോ ഒരു വയറ് നെഞ്ചത്തൊരു എരിച്ചല്, അതിൽ നെഞ്ചത്തൊരു തടസ്സം പോലെ അല്ലെങ്കിൽ ഒരു ഭാരം കെട്ടി നിൽക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നെഞ്ചുമായി ബന്ധപ്പെട്ട ഏത് രോഗലക്ഷണങ്ങളെയും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അത് വളരെ ചെറുതാണെങ്കിലും മറ്റസുഖങ്ങളില്ലാത്ത ഒരാൾക്കാണെങ്കിൽ പോലും അതിനെ നമ്മൾ വളരെ നേരത്തെയും ശ്രദ്ധയോടെയും അതിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആവശ്യമായ ചെക്കപ്പ് ചെയ്യണം. ഉദാഹരണത്തിന് പലപ്പോഴും നെഞ്ചിന്റെ ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട വേദന എന്ന് പറയുന്നത് നെഞ്ചത്തൊരു ഭാരം കെട്ടി നിൽക്കുന്ന പോലത്തെ ഒരു വേദനയായിരിക്കും. എന്തോ ഒരു വലിയ വെയിറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിനകത്ത് എന്തോ വരിഞ്ഞു മുറുകുന്ന പോലത്തെ വേദന, ഇതാണ് അതിന്റെ ടിപ്പിക്കൽ പ്രസന്റേഷൻ. പക്ഷേ അതല്ലാതെയും ഇപ്പോ താടിയല്ലൊരു കഴപ്പ്, അതല്ലെങ്കിൽ ഷോൾഡറിലോ അല്ലെങ്കിൽ കയ്യിലേക്കൊക്കെ ഉള്ള ഒരു കടച്ചില്, അതല്ലെങ്കിൽ നെഞ്ചത്ത് അകാരണമായ ഒരു ഒരു വിങ്ങല്, അതല്ലെങ്കിൽ ഒരു നെഞ്ചിടിപ്പ്, അതല്ലെങ്കിൽ ശ്വാസം കിട്ടാനുള്ളൊരു തടസ്സം പോലെ ഒരു പുകച്ചല് പോലും ആവാം. ഇതിനെ നമ്മൾ വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ്, മറ്റസുഖങ്ങളൊന്നുമില്ല, ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്, ഫാമിലിയിലും ഹാർട്ടിന്റെ അസുഖങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു അസിഡിറ്റി ആവാം. പക്ഷേ ഒരു ഡയബറ്റീസ് ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു ഹാർട്ടിന്റെ അസുഖം ഉള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോൾ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ സ്മോക്കിംഗ് കൂടുതലാണെങ്കിലോ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നെഞ്ചത്ത് ഒരു എന്തെങ്കിലും ഒരു സിംപ്റ്റം വന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ പോയി ഒരു ECG എടുക്കുക, ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുക, എന്നിട്ട് നമുക്ക് അതിനാവശ്യമായ ഒരു വർക്കപ്പ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പിന്നെ വീട്ടമ്മമാരൊക്കെ ചിലപ്പോൾ പരാതി പറയുമ്പോൾ ഗൃഹനാഥന്മാരൊക്കെ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാറൊക്കെ ഇരിക്കാറുണ്ട്. ഇവരെപ്പോഴും പരാതി പറയുന്നു, അത് അങ്ങനെ ചെയ്യരുതിരിക്കലും. കാരണം സ്ത്രീകൾക്കൊക്കെ പലപ്പോഴും അവർ പറയുന്ന പരാതി ശ്രദ്ധിക്കാതെ പിന്നീട് ഹാർട്ട് അറ്റാക്കിലേക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ആരാണെങ്കിലും, അത് പുരുഷൻ സ്ത്രീ എന്നൊന്നുമല്ല, അത് നെഞ്ചത്ത് വരുന്ന അല്ലെങ്കിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഏത് രോഗലക്ഷണങ്ങളെയും നമ്മൾ എത്രയും പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം.
0: ഓക്കെ സർ. പിന്നെ എക്സസൈസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം നോർമലി എല്ലാവരും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും ജോലി ചെയ്യണത്. അപ്പം മനഃപൂർവ്വമായിട്ട് നമ്മൾ ആ എക്സസൈസിലോട്ട് കടക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഹാർട്ടിന് നമുക്ക് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന എക്സസൈസുകൾ സിമ്പിളായിട്ടുള്ളതൊക്കെ
1: നമുക്ക് ഈ കാർഡിയോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ ജിമ്മിൽ പോയാലുണ്ട്. കാരണം അത് നമ്മുടെ ഹാർട്ടിന്റെ പവർ, അതിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ ഹെൽത്ത് കൂട്ടാൻ ആവശ്യമായ എക്സസൈസുകളാണ്. ആ കാർഡിയോ ചെയ്യുന്ന പ്രോപ്പർലി കാർഡിയോ ചെയ്യുന്നവർക്ക് മാത്രമേ മറ്റ് വെയിറ്റ് ലിഫ്റ്റിംഗും ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാർട്ടിന് മാത്രമേ മറ്റ് അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കാർഡിയോ കമ്പൽസറി ആണ്. അപ്പോൾ വ്യായാമം, എന്തൊക്കെ വ്യായാമം ചെയ്യാമെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ അത് വ്യക്തിയാനുഷ്ഠിതമായിട്ടിരിക്കും. ഓരോ വ്യക്തികൾക്കും ഓരോ തരം എക്സസൈസ് ആണ് ആവശ്യം. വളരെ തടിച്ച വളരെ ഒബീസ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ വെയിറ്റ് റിഡക്ഷൻ ആയിരിക്കും ആവശ്യം. മെലിഞ്ഞ അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ഒരാൾക്ക് വെയിറ്റ് ഗെയിൻ ആയിരിക്കും ആവശ്യം. അതേസമയം ഇതൊന്നും അല്ലാത്ത ഒരാൾക്ക് ഒരു പക്ഷേ ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ സ്റ്റാമിന കൂട്ടലോ ഒക്കെ ആയിരിക്കും ആവശ്യം. അതനുസരിച്ചിട്ടുള്ള എക്സസൈസ് വേണം പ്ലാൻ ചെയ്യാൻ. അതേസമയം പിന്നെ ഒരു കാർഡിയാക് റിസ്ക് ഉള്ള ഒരാളാണെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സസൈസ് മാത്രമേ ചെയ്യാനും പാടുള്ളൂ. ഒരുപാട് ഹാർട്ടിന്റെ മുകളിൽ സ്ട്രെസ് വരുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പൊതുവെ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നടത്തം ഒരു വ്യായാമം തന്നെയാണോ, തീർച്ചയായിട്ടും അതൊരു വ്യായാമ ഗണത്തിൽ തന്നെ പെടുത്തേണ്ടി വരും. പക്ഷെ നടത്തം മാത്രം ഒരു വ്യായാമം ആവുന്നില്ല സമ്പൂർണ്ണമായിട്ടും. പക്ഷെ ഒരു ആവറേജ് ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് നിർബന്ധമായിട്ടും. പിന്നെ നടത്തം മാത്രം ചെയ്തുകൊണ്ടും അത് പൂർണ്ണമായൊരു വ്യായാമം ആവുന്നില്ല. നടത്തം കൂടിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ പ്രായമുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ആർത്രൈറ്റിസിന്റെ പ്രശ്നം വരാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷെ നടത്തം അതും വിഗറസ് ആയിട്ടുള്ള ഒരു വാക്കിംഗ് ഒരു നല്ല വ്യായാമം തന്നെയാണ്. അത് നമുക്ക് കൊളസ്ട്രോൾ കുറക്കാനും നമ്മുടെ ഒരു ന്യൂട്രീഷൻ സ്റ്റാറ്റസ് കൂട്ടാൻ ആവശ്യമായ ഭക്ഷണത്തിന് അത് അതിന് ദഹന പ്രക്രിയ വർദ്ധിപ്പിക്കാനും അതല്ലെങ്കിൽ നമ്മുടെ പൊതുവേ ഉള്ളൊരു മാനസിക ഉല്ലാസത്തിനും ഒക്കെ ഇത് ഗുണം ചെയ്യുന്നത് കാണാറുണ്ട്.
0: പിന്നെ സാർ, ഈ ചെക്കപ്പ് നമ്മളിപ്പം അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്, നോർമൽ ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഈ ഹാർട്ടിന്റെ ചെക്കപ്പ് നമ്മളെ ഇങ്ങനെ ഒരു ഡ്യൂറേഷനിൽ ചെയ്യണം, അങ്ങനെ ഉണ്ടോ?
1: ആ തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ കുടുംബത്തില് അച്ഛനോ അമ്മക്കോ, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും, അച്ഛനോ അമ്മക്കോ സഹോദരി സഹോദരന്മാർ

0: ആർക്കോ ഹാർട്ടിന് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അവരുടെ യങ് ഏജിൽ തന്നെ, അത്രയൊന്നും പ്രായമാവാത്ത ഒരു 55 വയസ്സിന് താഴെയുള്ള സമയത്ത് തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഒരു കാർഡിയാക് ഇവാലുവേഷൻ നേരത്തെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പണ്ടത്തെ പോലെ ഇപ്പോൾ ഹൃദ്രോഗം ഒരു വളരെ പ്രായം കൂടുതലുള്ള ആളുകൾക്ക് മാത്രം വരുന്ന ഒരു അസുഖമല്ല, ഇപ്പോൾ അത് ഏർലി ഏജിലും മരുന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ ഒരു 40-കളുടെ തുടക്കത്തിൽ തന്നെ ഒരു കാർഡിയാക് ഇവാലുവേഷൻ ചെയ്യണം എന്നാണ് പൊതുവെ പറയാറ്. പക്ഷെ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉള്ള ആളുകൾ, ഇപ്പൊ ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുള്ള ഒരാളാണെങ്കിൽ നേരത്തെ തന്നെ ചെക്കപ്പ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ബോഡി ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ഒരു കാർഡിയാക് ഇവാലുവേഷൻ സ്പെസിഫിക്കലി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു ഇ സി ജി എടുക്കുക, ഒരു എക്കോ ചെയ്യുക, കൊളസ്ട്രോൾ ലെവലും ഡയബറ്റീസ് ഷുഗറിന്റെ ലെവലും ബി പി ഒക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക. അതിൽ എവിടെയെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ ചെയ്യുക. അത് ട്രെഡ്മിൽ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്, നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും.
1: അമിതമായ വ്യായാമം ഇപ്പൊ ജിമ്മിലൊക്കെ വെച്ച് മരിക്കുന്നവരൊക്കെ അത് കൂടുതലായതുകൊണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ സാർ പറഞ്ഞ പോലത്തെയുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ.
0: അതെ, അമിതമായ വ്യായാമം കൊണ്ടും മരണപ്പെടുന്നതിന് ഒരു ഹൃദ്രോഗമുള്ള ആളാണെങ്കിൽ അതൊരു കാരണമാണ്. പക്ഷെ വെറുതെ വ്യായാമം കൊണ്ട് മാത്രം ഒരാൾ മരണപ്പെടുമെന്നില്ല, പക്ഷെ അതിനൊരു ജനറ്റിക് ഫാക്ടറൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. പൊതുവേ വെൽ ബിൽഡ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തില് ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്ത് വളരെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് പരിചയമുള്ള ആളുകളാണെങ്കിൽ പോലും ചിലപ്പോ ഒരു ജിംനേഷ്യത്തിൽ പെട്ടെന്ന് കുഴഞ്ഞുകൊണ്ട് മരിക്കുന്നതിനൊക്കെ ചിലപ്പോൾ ഒരു ജനറ്റിക് ഫാക്ടർ ഒരു ഘടകമാവാറുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള നമ്മൾ സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നമ്മൾ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കോമോർബിഡിറ്റീസ്, പലപ്പോഴും ബി പി ഒക്കെ കൂടുന്ന നമ്മൾ അറിയില്ല. ഗ്രാജുവലി നോക്കുമ്പോൾ നമുക്കൊരാൾക്ക് ഒരു ആവറേജ് 120-180 ആണ് ബി പി വേണ്ടതെന്ന് പറയുമെങ്കിലും ഒരു 130 കൂടുമ്പോൾ നമ്മൾ ചിലപ്പം സിംറ്റംസ് ഒന്നും ഇല്ല, അപ്പം മരുന്നൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഓവർ ദ പീരീഡ് നമുക്ക് ബി പി കൂടി കൂടി വന്നിട്ട് ഒരു ഒരു പക്ഷേ ഒരു പെട്ടെന്ന് ഒരു ആക്സലേറ്റർ ഹൈപ്പർ ടെൻഷനിലേക്ക് പോയിട്ടൊക്കെ അറ്റാക്ക് വരാനോ സ്ട്രോക്ക് വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഒരു ബി പി റെഗുലറായി ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഷുഗർ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കൊളസ്ട്രോള് നോക്കുക എന്നുള്ളത് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞാലും തെറ്റില്ല, ചീത്ത കൊളസ്ട്രോൾ കൂടുന്നില്ല എന്നും നല്ല കൊളസ്ട്രോൾ ആവശ്യമുണ്ട് എന്നും നമ്മൾ ഉറപ്പുവരുത്തണം.
1: ഓക്കെ സാർ. സാർ ഇപ്പം ഹൃദയമാറ്റ ശസ്ത്രക്രിയ ആ ഒരു കാര്യം അതെങ്ങനെയാണ്, അത് എത്രത്തോളം റിസ്ക് ആണ്?
0: അതെ, ഇപ്പം ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, സിനിമ പോലും ഇറങ്ങി. അതായത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഏതൊരു അവയവ ദാന ശസ്ത്രക്രിയ പോലെ തന്നെ നമ്മൾ കൂടുതലും പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു ഒരു പുതിയ ചികിത്സാ രീതി തന്നെയാണ്. അത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് തടസ്സങ്ങളും സാങ്കേതികപരമായ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ സർക്കാർ അടിസ്ഥാനത്തിലാണെങ്കിലും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളിലാണെങ്കിലും ആശുപത്രികളിലാണെങ്കിലും അതിന് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നടത്താൻ ആവശ്യമായ സാഹചര്യം ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവയവദാനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾ അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവരോ എപ്പോഴെങ്കിലും അവർ അവയവദാനത്തിന് തയ്യാറാണ് എന്നുള്ള സമ്മതം ഉണ്ടെങ്കിൽ പല അപകടങ്ങളൊക്കെ പറ്റിയോ അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്തൊക്കെ സംഭവിക്കുമ്പോഴോ അവരുടെ അവയവം മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ ഫലപ്രദവുമാണ് ഇന്നത്തെ കാലത്ത്. കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ഒരു അവയവത്തിന് മാത്രമാണ് കുഴപ്പമെന്നുള്ളതുകൊണ്ട് മാത്രം വളരെ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ചികിത്സയും ഒരുപാട് ചെലവും അങ്ങനെ ജീവിതത്തോടും മരണത്തോടും മല്ലടിക്കുന്ന ആളുകളെ ഒരുപക്ഷെ വളരെ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇത് സഹായിക്കാറുണ്ട്. അപ്പം ഈ റീസെന്റ്ലി തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് പിന്നെ കേസുകൾ കണ്ടു. അതിന് ഓരോ അവയവത്തിനും പ്രത്യേകിച്ച് ഹൃദയത്തിനൊക്കെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഡോണറുടെ ഹൃദയം അത് റിസിപ്പിയന്റിന്റെ അടുത്ത് എത്തിച്ച് സർജറി ചെയ്യേണ്ടതുണ്ട്, മസിൽ ഡാമേജ് വരുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ എയർലിഫ്റ്റിങ്ങും അതല്ലെങ്കിൽ പിന്നെ മറ്റ് വളരെ പെട്ടെന്ന് എത്തിക്കാനുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ ഇപ്പം സാധിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ സാധിക്കുന്നുണ്ട്.
1: ഓക്കെ സാർ. കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക് ഇത് മൂന്നും ഡിഫറെന്റ് അല്ലേ?
0: പലപ്പോഴും ഏതാണ്ട് ഒരേപോലത്തെ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന മൂന്ന് ടേമുകളാണെങ്കിലും ഇത് മൂന്നും വ്യത്യാസമുണ്ട്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖം, നമ്മുടെ ഹൃദ്രോഗത്തിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു വെർഷൻ. ഉദാഹരണത്തിന് നെഞ്ചു വേദന വന്ന് ആശുപത്രി പോയി ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നൊക്കെ പറയുന്ന അസുഖം ഹാർട്ട് അറ്റാക്കാണ്. ഹാർട്ട് അറ്റാക്കിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൊറോണറി ആർട്ടറീസ്, ഹാർട്ടിന്റെ മാംസപേശികളിലുള്ളിലൂടെ പോകുന്ന രക്തക്കൊഴലുകളുണ്ട്, കൊറോണറി ആർട്ടറീസ് എന്നാണ്. അതിനകത്ത് വരുന്ന ബ്ലോക്കുകൾ, അത് ഈ കൊഴുപ്പും രക്തത്തിന്റെ കട്ടിയൊക്കെ ചേർന്ന് ഉണ്ടാവുന്ന ബ്ലോക്കുകൾ കൊണ്ട് ആ രക്തപ്രവാഹം തടസ്സപ്പെടുകയും

0: ഹൃദയത്തിന്റെ പേശികളിലേക്കുള്ള രക്തപ്രവാഹം കുറഞ്ഞിട്ട് അവിടുത്തെ മാംസപേശികൾ കേടായിട്ട് ശക്തമായ നെഞ്ചുവേദന വരും. അതിന്റെ ഭാഗമായിട്ട് ആ രക്തക്കുഴൽ പൂർണ്ണമായി അടയുമ്പോൾ പെട്ടെന്ന് ആ മാംസപേശികൾ കേടായിട്ട് പിന്നെ കോംപ്ലിക്കേഷനുകളിലേക്ക് പോവാം. അങ്ങനെയാണ് ചിലപ്പോൾ കാർഡിയാക് അറസ്റ്റിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന ഹൃദയം നിന്ന് പോകുന്നൊരവസ്ഥയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് മാത്രം. പിന്നെ ഈ ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത് ഹാർട്ട് പമ്പ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു പോകുന്നതിനെയാണ് ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത്. അപ്പൊ ആ പമ്പിംഗ് ഫെയിലർ വരുന്നത് കൊണ്ട് ശരീരത്തിനകത്ത് ഫ്ലൂയിഡ് റിട്ടൻഷൻ വരികയോ അല്ലെങ്കിൽ പിന്നെ ശ്വാസം മുട്ടൽ വരികയോ ഒക്കെ ചെയ്യും. ലങ്സിലേക്ക് നീര് നിറഞ്ഞ് പൾമണറി ഇഡിമ എന്നൊക്കെ പറയും.
1: ഓൾ ഓഫ് എ സഡൻ വരുന്നതല്ലല്ലോ ഇതിങ്ങനെ.
0: അതായത് ഹാർട്ട് അറ്റാക്കിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ചിലപ്പോൾ ഹാർട്ട് ഫെയിലറും കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരാം. അല്ലാതെയും ഹാർട്ട് ഫെയിലറുകൾ വരാനുള്ള കുറെ കാരണങ്ങളുണ്ട്. അത് അറ്റാക്ക് ഒരു കാരണമാണെന്ന് മാത്രം. അപ്പൊ ഹാർട്ടിന് പമ്പിംഗ് കുറയുന്ന ഒരു അവസ്ഥയാണ് ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത്. ഹാർട്ട് നിന്നു പോകുന്ന അവസ്ഥയാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ മാംസപേശികൾ കേടായിട്ട് വരുന്ന നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഹാർട്ട് അറ്റാക്കിന്റെ. അത് പലതരത്തില് വരുന്നുണ്ട്. മേജർ അറ്റാക്ക്, മൈനർ അറ്റാക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിന്റെ കാരണങ്ങൾ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അതിന്റെ സിവിയറിറ്റിയും ആ ബ്ലോക്കുകളുടെ ആ ഒരു സ്ഥാനം, അതിന്റെ വലിപ്പം, അതിനൊക്കെ അനുസരിച്ച് അതിന്റെ ഇന്റൻസിറ്റി വ്യത്യാസപ്പെട്ട് കിടക്കും. അപ്പൊ അതിന്റെ ചികിത്സ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ ഹാർട്ടിന്റെ അറ്റാക്ക് ആണെങ്കിൽ ആ ബ്ലോക്ക് കണ്ടുപിടിച്ച് മാറ്റി കൊടുക്കുന്ന ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ചികിത്സയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. ഹാർട്ട് ഫെയിലറിന് പക്ഷെ മെഡിസിൻ കൊടുത്തിട്ടുള്ള ഒരുപാട് ചികിത്സ ആവശ്യമുണ്ട്. അതിന് ലോങ് റൺ ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ശരീരത്തിനകത്തെ മെറ്റബോളിക്ക ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരുമ്പം അത് കൺട്രോൾ ചെയ്യാനുള്ള അതിനാവശ്യമായ മെഡിക്കേഷൻസും ഡയറ്റും ഫോളോ ചെയ്യേണ്ടി വരും. ഫ്ലൂയിഡ് ഇൻടേക്ക്, അതിന് ആവശ്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ വേണ്ടി വരും. കാർഡിയക് അറസ്റ്റിന് ഇതൊന്നും അല്ലാത്ത വളരെ പെട്ടെന്നുള്ള ചികിത്സ, അതായത് കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നൊക്കെ പറയുന്ന കാർഡിയക് മസാജ് കൊടുക്കുന്ന ചികിത്സയൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്.
1: പിന്നെ ഇപ്പോ നമ്മള് മുതിർന്നവരൊക്കെ പറയുകയെങ്കിൽ നമ്മുടെ ജീവിതശൈലി, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം മുതിർന്ന ആൾക്കാരെ കുറിച്ചാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങളിലൊക്കെ ഹാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അത് ജനറ്റിക് ആയിട്ടുള്ളത് മാത്രമാണ്?
0: കുട്ടികൾക്ക് വരുന്ന ഹാർട്ടിന്റെ അസുഖങ്ങളുടെ പലപ്പോഴും കാരണം അത് ജന്മനാ വരുന്ന കാരണങ്ങളാണ്. കൺജനൈൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും. അത് നമ്മുടെ ഏട്രിയത്തിന്റെയോ അല്ലെങ്കിൽ വെൻട്രിക്കിളിന്റെ ഇടയിലുള്ള സെപ്റ്റത്തിന് വരുന്ന സുഷിരാവാം, അതല്ലെങ്കിൽ വാൽവിന്റെ കുഴപ്പങ്ങളാവാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള അവസ്ഥയാവാം. ആ രക്തക്കുഴലുകളുടെ സ്ഥാനത്തിന് വരുന്ന പ്രശ്നമാവാം, അത് പലപ്പോഴും അതിന്റെ വാൽവിന് വരുന്ന കുഴപ്പമാവാം. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അതില് അതിന്റെ ജനറ്റിക് ആയിട്ടുള്ള റീസൺ ഉണ്ട് ഒഫ്കോഴ്സ്. പിന്നെ ചില അസുഖങ്ങളും ഇത് വാൽവിനൊക്കെ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ കാരണം, ഇപ്പം ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ പലപ്പോഴും നമുക്ക് മാറ്റാൻ പറ്റില്ല, അതിന് ചികിത്സ കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. സർജറി ആണെങ്കിലും അതിനല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും മെഡിസിൻ കൊടുത്താലും ഒക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അല്ലാതെ ഇപ്പം രോഗങ്ങൾ ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ വരുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ അത് ചികിത്സിക്കുക, അതിന്റെ കാരണങ്ങൾ ചികിത്സിക്കുക എന്നുള്ളതൊക്കെയാണ് രീതി. പക്ഷെ ഹാർട്ട് അറ്റാക്ക് പൊതുവേ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വരാറില്ല, മുതിർന്ന ആളുകൾക്ക് മാത്രമേ വരാറുള്ളൂ. അതും ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും വരാം. അതുകൊണ്ട് അതും നമ്മളിപ്പോ ജനറ്റിക് സ്റ്റഡീസ് ഒക്കെ വരുന്നുണ്ട്, അപ്പം നേരത്തെ തന്നെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും.
1: കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ലക്ഷണങ്ങളൊക്കെ സർ അത് മനസ്സിലാവുക?
0: ഹാർട്ടിന്റെ അസുഖങ്ങൾക്ക് പൊതുവായി കുറച്ച് രോഗലക്ഷണങ്ങൾ എപ്പോഴും പറയും. നമ്മൾ എല്ലാ കാർഡിയാക് ഇൽനെസ്സിനുകളിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് സിംപ്റ്റംസ് ഉണ്ട്. ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പം അവർ ഈ ശ്വാസം മുട്ടലാവാം, അല്ലെങ്കിൽ നെഞ്ച് ഇങ്ങനെ ആവശ്യത്തിലധികം കുഴിയും ചെയ്യുന്നൊരു ഈ നെഞ്ച് പിന്നെ പ്രയാസപ്പെട്ട് വീഴ്ത്തെടുക്കുന്നതാവാം. മുതിർന്ന ആളുകളാണെങ്കിൽ നെഞ്ചിടിപ്പ്, ശ്വാസം മുട്ടൽ, കൂടാതെ നെഞ്ചു വേദന, പലതരത്തിലുള്ള നെഞ്ചു വേദന പറയാറുണ്ട്. അതല്ലാതെ വെയ്ഗായിട്ടുള്ള സിംപ്റ്റംസ്, ശക്തമായ വേർക്കുക, അല്ലെങ്കിൽ പിന്നെ വോമിറ്റിങ് അതല്ലെങ്കിൽ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സിങ്കോപ്പി പോലെ ഒരു ബോധം പോണ പോലെ, അങ്ങനെയുള്ള പല പല രോഗലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അപ്പൊ ഏത് രോഗലക്ഷണങ്ങളാണ് കാണിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക്, തീരെ കുഞ്ഞുങ്ങളാവുമ്പോൾ നമുക്ക് ഒന്നും പറയാനാവാൻ പറ്റില്ല. അപ്പൊ നമുക്കത് കണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. മേ ബി ആ ഹാർട്ടിന്റെ ഇടിപ്പ് നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റും, അത്രയും ലൗഡായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തൊട്ടാലോ അല്ലെങ്കിൽ ഒരു സ്റ്റെതസ്കോപ്പ് വെച്ചാലോ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ എക്കോ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സ്ട്രക്ചറൽ ഡിസീസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. വാൽവിനാണെങ്കിലും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ ഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ എക്കോ ടെസ്റ്റിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും.
1: ഓക്കെ സർ. സർ, ഈ ചികിത്സാരീതിയുടെ ഒക്കെ ഇപ്പം ചെലവ് എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ കേൾക്കുമ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ പറയുക.
0: ഇത് പിന്നെ എല്ലാവരുടെയും ഒരു പ്രധാനമായ ഒരു ഒരു പേടി അല്ലെങ്കിൽ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ചികിത്സ ചെലവുകളെ കുറിച്ചാണ്. പക്ഷെ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ നമ്മൾ നിന്നിട്ട് ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് നമുക്ക് ലോകത്തിന് ഏറ്റവും നല്ല ആരോഗ്യ രംഗം ഉള്ള ഒരു സ്ഥലമാണ് കേരളം.
1: അതെ സാർ.
0: അപ്പോ

0: രോഗത്തിനും അതിന്റെ മരുന്നുകൾക്കും ചികിത്സകൾക്കൊക്കെ സർക്കാർ നല്ല രീതിയിൽ പിന്നെ സഹായം കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ സർക്കാർ ആശുപത്രികളും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ എല്ലാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സകളും ആൻജിയോപ്ലാസ്റ്റിയും മറ്റ് സർജറികളും ഒക്കെ ഉണ്ടെന്ന്, അത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടില് ഹൃദ്രോഗത്തിനുള്ള ചികിത്സ വളരെ സാർവത്രികമാണ്, സൗജന്യ നിരക്കിലുമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ പോയി ചികിത്സിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിലൊരു തുക ചെലവ് വന്നേക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നിർബന്ധമായും എല്ലാ ആളുകളും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. അത് കമ്പൽസറി ആക്കേണ്ട ആവശ്യം എത്രയോ മുമ്പേ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, പല രാജ്യങ്ങളിലും ആ നാട്ടിലെ ഏറ്റവും പ്രാഥമികമായി ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടോ എന്നുള്ളതാണ്. നല്ലൊരു പോളിസി, വലിയ തുകയൊന്നും ആവില്ല, ഒരു വർഷം വളരെ ചെറിയൊരു തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഏത് ചികിത്സയും എവിടെ പോയി എടുക്കാവുന്ന ഒരു ഒരു ഒരു സാഹചര്യം ഇപ്പം നമുക്കുണ്ട്. നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക, ഇൻഷുറൻസുകൾ ഉപയോഗപ്പെടുത്തുക, നല്ല വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സാഹചര്യം അവരുടെ ഇത് ഉറപ്പുവരുത്തുക, നല്ല മരുന്നുകൾ ക്വാളിറ്റിയുള്ള മരുന്നുകൾ ഉപയോഗിക്കാം.
1: പിന്നെ സർ അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, നമുക്കിപ്പം മെന്റൽ ഹെൽത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിങ്ങനെ കൂടി വരികയാണ്, ഇപ്പൊ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും തന്നെ. അപ്പം ഇങ്ങനെ പൊതുവെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്, എന്തെങ്കിലും ഹാർട്ടിന് ഇതുപോലെയൊക്കെ വന്നു കഴിയുമ്പോൾ, ഒരു സർജറി കഴിയുമ്പോഴും അവർക്ക് പേടിയാണ്, എനിക്കെന്തോ വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ട്, ഇനിയിപ്പോ മരണം മുന്നിൽ തന്നെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ. അപ്പോ ഫാമിലിന്ന് സപ്പോർട്ട് വേണം, ചുറ്റുള്ളവരുന്ന് സപ്പോർട്ട് വേണം. അപ്പൊ ആ മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് നമ്മൾ അത് പ്രൊവൈഡ്
0: ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഹൃദയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ അസുഖത്തിലും ഒരു മെന്റൽ ഹെൽത്തും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ശരീരത്തിനകത്തെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ അതിന് നല്ല ചികിത്സ കൊടുക്കണം. ആ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. അത് നിങ്ങളുടെ അസുഖം ഇന്നതാണ് എന്നും ആ അസുഖം വരാനുള്ള കാരണങ്ങൾ ഇന്നതാണെന്നും ആ അസുഖം ഭാവിയിൽ കൂടുതൽ സങ്കീർണമാവാതിരിക്കാനും അതിന് കൂടുതൽ നല്ല രീതിയിൽ അത് മാറ്റിയെടുക്കാനും നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ജീവിത ശൈലികൾ മാറ്റം വരുത്തണമെന്നും മരുന്നുകളുടെ ഉപയോഗം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റാണ്, അതായത് ഒരു ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു പിന്നെ പനി, അങ്ങനെ ഏത് നിസ്സാരമായ ഒരു അസുഖം ഉണ്ടെങ്കിൽ പോലും നമ്മളത് നമ്മൾ കാണുന്നു, നമ്മൾ അനുഭവിക്കുന്നു, അത് മാറുന്നത് വരെ നമ്മൾ അതിനെ കുറിച്ച് വേദനിപ്പെടുന്നു. പക്ഷെ പലപ്പോഴും ഒരു ഹൃദ്രോഗമൊക്കെ വളരെ കൃത്യമായി നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഒരസുഖം വന്നു പോയതായി പോലും ഈ രോഗിക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അവര് ചിലപ്പം പെട്ടെന്നോ ഇത് നിസ്സാരമായിട്ടുള്ള കാര്യമായിരുന്നു, ഇത്രയും ഗുരുതരമായിട്ടൊരു അസുഖമൊന്നും ആയിരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ മരുന്നും കഴിക്കില്ല, പിന്നെ ഈ ഇപ്പം ചിലപ്പം പുകവലിയുടെ ശീലങ്ങളായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും ഹൃദ്രോഗം വരാനുള്ള കാരണങ്ങളായിട്ടുള്ള ഭക്ഷണ രീതികളായിരിക്കും, ഇതെല്ലാം പഴയ പോലെ ചെയ്യുകയും പിന്നീട് വീണ്ടും ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ഇപ്പൊ ഹൃദ്രോഗികൾ പലപ്പോഴും മെന്റലി ഡിപ്രസ് ആയി പോകുന്ന എപ്പോഴാന്ന് വെച്ചാല് ഈ മര്യാദക്ക് ചികിത്സിക്കാതെ ഇതിന് കോംപ്ലിക്കേഷനിലേക്ക് വന്നിട്ട് ഹാർട്ട് ഫെയിലറിലേക്കോ അല്ലെങ്കിൽ ഒരു ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷമാണ് അയ്യോ എനിക്കിങ്ങനെ ഒരു വലിയ ഒരു അസുഖം ഉണ്ടല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നത്. ഇത് നേരത്തെ ആലോചിച്ചാൽ മതി,
1: ഒരുപാട് എക്സ്പീരിയൻസ്
0: നമ്മൾ കാണുന്നുണ്ടല്ലോ. കാരണം പലപ്പോഴും ചിലപ്പോ ഒരു മുള്ളു തറച്ച മുള്ളെടുത്ത് കൊടുത്ത ഡോക്ടറോട് പോലും കാണിക്കുന്ന ഒരു ചിലപ്പോ ഒരു നന്ദി ചിലപ്പോ പിറ്റേന്ന് ഹാർട്ട് അറ്റാക്ക് ചികിത്സിച്ച ഡോക്ടർ ചിലപ്പോ കാണുമ്പം അയാളത് അറിഞ്ഞിട്ടും കൂടില്ല. പക്ഷെ അത്രയും ഗുരുതരമായ ഒരു അസുഖമാണ് ചികിത്സിച്ച് മാറ്റുന്നത്. ഒരു ജീവിതത്തിലേക്ക് ചിലപ്പം ഒരു മരണത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് കൈപിടിച്ച് കൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ്. പക്ഷെ ആ പൂർണമായ രോഗാവസ്ഥ മാറിക്കഴിയുമ്പോ രോഗം വന്നതായി പോലും ഓർമ്മിക്കാതെ വീണ്ടും ദുശീലങ്ങളിലേക്കോ അല്ലെങ്കിൽ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങളിലേക്കോ പോവുകയോ അല്ലെങ്കിൽ നിർബന്ധമായും മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു വിടുന്ന രോഗികൾ, ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് മാസങ്ങളിലേക്ക് അതിനാവശ്യമായ ആ സ്റ്റെന്റ് അടഞ്ഞു പോവാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് മരുന്നിന്റെ അളവ് കുറച്ച് ലൈഫ് ലോങ് ആയിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഷുഗർ ഉള്ളവരോ പ്രഷർ ഉള്ളവരോ അത് കൺട്രോൾ ചെയ്യേണ്ടി വരും. അതിന് മരുന്ന് കഴിച്ചാൽ പറ്റൂ, അതൊന്നും ചെയ്യില്ല. കുറച്ച് കഴിഞ്ഞാൽ എനിക്കെല്ലാം മാറി എന്ന് വെച്ചതൊക്കെ നിർത്തും, നിർത്തിക്കഴിഞ്ഞാൽ പഴയതിനേക്കാൾ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
1: അപ്പോ സാർ ഇത്രയും നേരം എന്താണ് ഹൃദയപൂർവ്വം നമ്മൾ ആദ്യം സംസാരിച്ച പോലെ സാർ ആദ്യം പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് നമ്മള് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പദമാണെന്നുള്ള രീതിയിൽ. അപ്പൊ സാറും ഹൃദയപൂർവ്വമാണ് ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചത്. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ടുള്ള മറുപടി സാർ തന്നു. സാർ ഇനി അവസാനമായിട്ട് ശ്രോതാക്കളോട് എന്തെങ്കിലും ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ പറഞ്ഞു, എന്നാൽ കൂടിയും എന്തെങ്കിലും അവസാനമായിട്ടൊരു വാക്ക് നമ്മുടെ ലിസണേഴ്സിനോട്.
0: ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ ഹൃദ്രോഗം എന്ന് പറയുന്നത് നമ്മൾ വളരെ പേടിക്കേണ്ട ഒരു മാരക രോഗമോ അല്ലെങ്കിൽ ഒരു ഒരിക്കലും മാറാ രോഗമോ ഒന്നുമല്ല. നമുക്ക് മറ്റെല്ലാ അവയവത്തിനും വരുന്നത് പോലെ

അസുഖം തന്നെയാണ്. പക്ഷേ ഈ അവയവം വളരെ പ്രധാനപ്പെട്ട അവയവം ആയതുകൊണ്ട് തന്നെ അതിന് വരുന്ന നിസ്സാരമായ രോഗങ്ങൾ ലക്ഷണങ്ങൾ പോലും നമ്മൾ അവഗണിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അത് നേരത്തെ കണ്ടുപിടിക്കുക, അത് നേരത്തെ അതിനുള്ള പിന്നെ രോഗനിർണയ മാർഗങ്ങൾ ഇപ്പൊ അവൈലബിൾ ആണ്, അതെല്ലാം നമ്മൾ സ്വീകരിച്ച് രോഗനിർണയം നടത്തുക, രോഗത്തിന് കൃത്യമായ ചികിത്സ കൊടുക്കുക, ചികിത്സ മുടങ്ങാതെ അത് ആവശ്യമുള്ളിടത്തോളം കാലം ചെയ്യുക, ഇതെല്ലാം കൂടാതെ നമ്മുടെ ജീവിത

0: ഇതെല്ലാം നേരിട്ട് ഹൃദയത്തെ ബാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ പൂർണ്ണമായും നിർത്തിക്കൊണ്ട് വളരെ പിന്നെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ വളരെ നിസ്സാരമായി പരിഹരിച്ച് വളരെ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം നമുക്ക് ഇന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.
1: താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു വെരി മച്ച്. ഓക്കെ.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സുരീലി ആവാസ്. ഗസൽ ഒരേ സമയം സംഗീതവും കവിതയുമാണ്. ഒരാൾ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളയാൾക്ക് അഥവാ ഇഷ്ടമുള്ള ഒന്നിന് സ്നേഹത്തോടെ അർപ്പിക്കുന്ന ഹൃദയ നൈവേദ്യമാണ് ഗസലുകളെന്നും വേണമെങ്കിൽ പറയാനാവും. ഈ ഇഷ്ടം പ്രണയവാചനത്തോടോ പ്രകൃതിയോടോ ദൈവത്തോടോ അതോ തന്നോട് തന്നെയോ ആവാം. എന്നിരുന്നാലും ആത്മാവിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയാനാവുന്നവർക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം പലപ്പോഴും ഗസലുകൾ തന്നെയാണ്. സുരേലി ആവാസിൻ്റെ ഈ അധ്യായത്തിൽ ഇന്ത്യൻ സംഗീത ലോകത്തെ അതുല്യ കലാകാരൻ മുഹമ്മദ് റാഫിയുടെ ഓർമ്മകളിലൂടെയും ഗസലുകളിലൂടെയുമാണ് നാം കടന്നു പോകുന്നത്. പതിറ്റാണ്ടുകൾക്കിപ്പുറവും ജനഹൃദയങ്ങളിൽ തേന്മഴ പെയ്യിക്കുന്ന മുഹമ്മദ് റാഫിയുടെ ഗസലുകൾക്കായി കാതോർക്കാം.

പഞ്ചാബിലെ അമൃത്സർ ജില്ലയിലെ കോട്ല സുൽത്താൻ സിംഗ് എന്ന ഗ്രാമത്തിലാണ് ഇന്ത്യൻ സംഗീത ലോകത്തെ മുടിചൂടാമന്നനായ മുഹമ്മദ് റാഫി ജനിച്ചത്. ഫീക്കോ എന്ന് വിളിപ്പേരുണ്ടായിരുന്ന റാഫി നന്നേ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ നാട്ടിലെ ഫക്കീർമാരെ അനുകരിച്ച് പാടുമായിരുന്നത്രേ. റഫിയുടെ സംഗീതത്തിലുള്ള താല്പര്യം ആദ്യം തിരിച്ചറിഞ്ഞതും പ്രോത്സാഹിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരി ഭർത്താവായിരുന്നു. അന്നാളിൽ ഉസ്താദ് ബഡേ ഗുലാം അലി ഖാൻ, ഉസ്താദ് അബ്ദുൽ വാഹിദ് ഖാൻ, പണ്ഡിറ്റ് ജീവൻലാൽ മട്ടു, ഫിറോസ് നിസാമി തുടങ്ങിയ പ്രമുഖരിൽ നിന്ന് റഫി ഹിന്ദുസ്ഥാനി സംഗീതവും അഭ്യസിച്ചിരുന്നു. തൻ്റെ 13-ാം വയസ്സിൽ പ്രശസ്ത സംഗീതജ്ഞൻ കെ എൽ സൈഗാളിൻ്റെ സംഗീത കച്ചേരി കേൾക്കാൻ പോയത് മുഹമ്മദ് റഫിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. വൈദ്യുതി തകരാർ മൂലം കച്ചേരി ആരംഭിക്കാൻ വൈകിയപ്പോൾ അക്ഷമരായ ആസ്വാദകരെ ശാന്തരാക്കാൻ മുഹമ്മദ് റഫി ഒരു പാട്ട് പാടി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പൊതുസംഗീത പരിപാടി. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ സംഗീതം മുഹമ്മദ് റഫിയുടെ ജീവശ്വാസമായി മാറി.

ഉസ്താദ് റഫിയുടെ ശബ്ദമികവ് ആദ്യം തിരിച്ചറിഞ്ഞ സംഗീത സംവിധായകൻ ശ്യാം സുന്ദർ ആയിരുന്നു. അദ്ദേഹത്തിനായി ഗുൽ ബലൂച്ച് എന്ന പഞ്ചാബി ചിത്രത്തിൽ ഗാനം ആലപിച്ചുകൊണ്ടാണ് റഫി സിനിമാ സംഗീത ലോകത്തേക്ക് കടന്നു വരുന്നത്. അന്ന് തന്റെ ആദ്യ സിനിമാ ഗാനം ആലപിക്കുമ്പോൾ വെറും 20 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം. അതേ വർഷം തന്നെയാണ് ഓൾ ഇന്ത്യ റേഡിയോ ലാഹോർ നിലയത്തിലേക്ക് സ്ഥിരം ഗായകനായി മുഹമ്മദ് റഫിക്ക് ക്ഷണം ലഭിച്ചതും. പിന്നീട് അങ്ങോട്ട് റഫിയുടെ യുഗമായിരുന്നു. സിനിമാ ഗാനങ്ങൾ, ഖവാലി, ഗസലുകൾ, ഭജൻ, ഗീത് എന്നിവയ്ക്ക് അദ്ദേഹം തന്റെ മാന്ത്രിക ശബ്ദത്തിലൂടെ ജീവനേകി.

നൗഷാദ് അലി, എസ് ടി ബാമൻ, രവി, ഒ പി നായാർ, മദൻ മോഹൻ, ശങ്കർ ജയകിഷൻ, ലക്ഷ്മികാന്ത് പ്യാരിലാൽ തുടങ്ങിയ സംഗീത സംവിധായകർ റഫിയുടെ ശബ്ദത്തെ വിവിധ രീതിയിൽ ഉപയോഗിച്ചു. അങ്ങനെ പ്രണയവും വിരഹവും സന്തോഷവും ശോകവും ദേശഭക്തിയും ചടുലതയും റഫിയുടെ ഗാനങ്ങളിൽ പ്രതിഫലിച്ചു. ഇന്ത്യൻ സിനിമാ ലോകത്തെ ആദ്യ പിന്നണി ഗായകൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ശബ്ദത്തിനുടമ തുടങ്ങിയ വിശേഷണങ്ങളും അപ്പോഴേക്കും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഗസലുകൾ കൂടാതെ 7000-ലധികം ഗാനങ്ങളാണ് മുഹമ്മദ് റാഫി വിവിധ ഭാഷകളിലായി ആലപിച്ചത്.

ഇന്ത്യൻ സിനിമയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ എത്തുന്നതിന് ഒരുപാട് മുൻപേ തന്നെ നായകന്റെ ചുണ്ടനക്കത്തിനൊപ്പം തന്റെ ശബ്ദമെത്തിക്കാനും മുഹമ്മദ് റാഫി എന്ന അനുഗ്രഹീത ഗായകന് കഴിഞ്ഞിരുന്നു. ദേശീയ പുരസ്കാരമടക്കം വിവിധ അവാർഡുകൾ കരസ്ഥമാക്കിയ അദ്ദേഹത്തെ ഇന്ത്യ പത്മശ്രീ നൽകിയും ആദരിച്ചു. ഒടുവിൽ തന്റെ 55 വയസ്സിൽ ജീവിത തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞ് എവിടെയും സംഗീതം മാത്രമുള്ള ലോകത്തേക്ക് യാത്രയായപ്പോൾ അത് ലോകമൊട്ടാകെയുള്ള റഫി ആരാധകരെ കണ്ണീരിലാഴ്ത്തി. മരണത്തിന് ശേഷം 10 പിന്നിട്ടിട്ടും ഇന്നും അനേകായിരം ഹൃദയങ്ങളിൽ മുഹമ്മദ് റഫിയുടെ മാന്ത്രിക സ്വരം നിറഞ്ഞു നിൽക്കുന്നു. സംഗീതമുള്ളിടത്തോളം കാലം ആ സ്വരം നിലയ്ക്കാതെ മൂളിക്കൊണ്ടേയിരിക്കും.

സുരീലി ആവാസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇതുപോലൊരു രാത്രിക്ക് വേണ്ടി എന്നെയും ബാക്കി വെക്കണമായിരുന്നു.
1: കള്ള് നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്താലെ. ഗുഡ് നൈറ്റ്. ഒരു കാലം എന്റെ ഭാര്യയായിരുന്നു അവളെ. നമുക്കിനി വരും ജന്മത്തിൽ മുട്ടാം പഴയ റോളിൽ.

നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാവുന്ന ചില നല്ല ചിന്തകളും ഇമ്പമാർന്ന പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയ പരിപാടി സംഗീത് കാ സഫർ.

റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാ സഫർ.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. 1965 പുറത്തിറങ്ങിയ ചിത്രമാണ് ശകുന്തള. മഹാകവി കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തെ ആസ്പദമാക്കി തോപ്പിൽ ഭാസിയാണ് ചിത്രത്തിന്റെ കഥ എഴുതിയിരിക്കുന്നത്. തിരക്കഥയും സംഭാഷണവും തയ്യാറാക്കിയിരിക്കുന്നത് ലളിതാംബിക അന്തർജനം. എം കുഞ്ചാക്കോ ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന്റേതാണ് ഗാനങ്ങളെല്ലാം. ചിത്രത്തിൽ KJ യേശുദാസ് ആലപിച്ച ഗാനമാണ് കല്ലോലിനിയിൽ ആദ്യം.

1964 പുറത്തിറങ്ങിയ തച്ചോളി ഒതേനന്റെ തുടർകഥയായി വന്ന ചിത്രമാണ് 1970 പുറത്തിറങ്ങിയ ഒതേനന്റെ മകൻ. പ്രേം നസീർ, രാഗിനി, സത്യൻ, ഷീല, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ പി. സുശീല ആലപിച്ച ഗാനം, രചന വയലാർ, സംഗീതം ജി. ദേവരാജൻ.

തകഴി ശിവശങ്കരൻ പിള്ളയുടെ കഥയെ ആസ്പദമാക്കി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഓമനക്കുട്ടൻ. തോപ്പിൽ ഭാസിയാണ് സംഭാഷണം തയ്യാറാക്കിയിരിക്കുന്നത്. 1964 ചിത്രം പുറത്തിറങ്ങിയത്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന്റേതാണ് ഗാനങ്ങൾ. ചിത്രത്തിൽ പി സുശീലയും പി ലീലയും ചേർന്ന് ആലപിച്ച ഗാനം.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. അഷ്ടമുടി കായലിലെ അന്നനടത്തോണിയിലെ ചിന്നക്കിളി ചിങ്കാരിക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണു. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങളുടെ മനോഹാരിത എത്ര വർണ്ണിച്ചാലും എത്ര കേട്ടാലും മതിയാവില്ല. മലയാളി മനസ്സുകളിൽ ഇടം പിടിച്ച നിത്യഹരിത ഗാനങ്ങളിൽ കൂടുതലും ഈ കൂട്ടുകെട്ടിൻ്റെതാണ്. കെ ജെ യേശുദാസും പി ലീലയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. 1964 പുറത്തിറങ്ങിയ മണവാട്ടിയാണ് ചിത്രം.

കഷ്ടമുടി കായലിലെ അന്ന നടക്കോണിയിലെ ചിന്ന കിളി ചിങ്ങാര.

പാറപ്പുറത്തിന്റെ നോവലിനെ ആസ്പദമാക്കി പി ഭാസ്കരൻ സംവിധാനം ചെയ്ത് 1964 പുറത്തിറങ്ങിയ ചിത്രമാണ് ആദ്യ കിരണങ്ങൾ. തോപ്പിൽ ഭാസിയാണ് ഈ നോവൽ ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകിയ ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ഇതിൽ പി ലീല ആലപിച്ചിരിക്കുന്ന ഗാനം കല്യാണമോതിരം കൈമാറും നേരം എന്ന്

മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓർമ്മകളെയെല്ലാം ഉണർത്താൻ കഴിവുള്ളവയാണ് ഗാനങ്ങൾ. ചില വരികൾ കേൾക്കുമ്പോൾ ഇതിൽ നമ്മളില്ലേ എന്ന് തോന്നിപ്പോകും. അങ്ങനെയൊരു രചനയാണ് ആരണ്യകാണ്ഡം എന്ന ചിത്രത്തിലെ ഈ വഴിയും ഈ മരത്തണലും എന്ന് തുടങ്ങുന്ന ഗാനം. പി ഭാസ്കരന്റെ മനോഹരവും ലളിതവുമായ രചന ആസ്വാദക ഹൃദയങ്ങളിലേക്ക് ഈ ഗാനത്തെ എത്തിക്കാൻ സഹായിച്ചു. എ ടി ഉമ്മറിന്റെ സംഗീതത്തിൽ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

0: ഇന്നത്തെ കല്ലോലിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓർമ്മച്ചെപ്പിനെ തഴുകിയുണർത്തുന്ന ഒരുപിടി മധുരഗാനങ്ങളുമായി കല്ലോലിനി ഇനി അടുത്തയാഴ്ച. കല്ലോലിനി
1: നിത്യഹരിതഗീതികളുടെ മനോഹര തീരം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രുതി എം നായർ.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.